ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പുതിയൊരു ദിവസം ദാ നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുകയാണ് അല്ലേ. അപ്പൊ എന്തായാലും ദാ ഈ ഒരു പുതിയ ദിവസത്തിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ അപർണയാണ്. എല്ലാവർക്കും ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് സ്വാഗതം. മൺഡേ മോർണിംഗിൽ ദാ ഇങ്ങനെ ജൂൺ മാസത്തിലെ 15-ാം തീയതിയോടെ ഇങ്ങനെ ഗുഡ് മോർണിംഗ് എന്ന് പറയുകയാണ്. ഈ ഒരു സമയത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നത്തെ ദിവസം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പ്രത്യേകതയുള്ളതായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ലോകത്ത് ചെറിയ ചെറിയ സാധനങ്ങൾ, അതായത് നമ്മുടെ ചുറ്റുപാടും ഈ പ്രകൃതിയിൽ വളരെ മനോഹരമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട് അല്ലേ. കുഞ്ഞു കുഞ്ഞു ജീവികളുണ്ട്, കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളുണ്ട്. ഇതെല്ലാം വളരെ മനോഹരമായിട്ട് ക്യാപ്ചർ ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുന്ന കുറച്ച് പേരുണ്ട്, അതായത് ഫോട്ടോഗ്രാഫർ. അവരാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ വെറും ഫോട്ടോഗ്രാഫിയുടെ കാലമല്ല, നാച്ചുറൽ ഫോട്ടോഗ്രാഫി അല്ലെ, നേച്ചറിന്റെ ഫോട്ടോകൾ എടുക്കുന്ന കുറേ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്കുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. അതായത് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് പ്രകൃതി ഫോട്ടോഗ്രാഫി ദിനം എന്നാണ്. അതായത് നേച്ചർ ഫോട്ടോഗ്രാഫി ഡേ ആയിട്ടാണ് ഇതാ ഇങ്ങനെ ജൂൺ മാസത്തിലെ 15-ാം തീയതി നമ്മൾ ആഘോഷിക്കുന്നത്. ഇന്ന് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ഇപ്പം കൂടുതൽ യങ്സ്റ്റേഴ്സിനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഈ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര രസമുള്ള നേച്ചർ ഫോട്ടോസൊക്കെ കാണാൻ സാധിക്കില്ലേ. അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള, എന്നാൽ അതിൻ്റെ ഭംഗി നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട്. അങ്ങനെയുള്ളവരുടെ ഭംഗി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ഭംഗിയൊക്കെ പുറത്തേക്ക് ഭംഗിയോടെ എത്തിക്കുന്നവരാണ് ഈ നേച്ചർ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളിന്ന് മാറ്റിവെക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കും അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ദാ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിന് പറ്റിയൊരു ദിവസം കൂടിയാണ്. ഇതുകൊണ്ട് കഴിഞ്ഞില്ല. ഈ ജൂൺ 15 എന്ന് പറയുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്നതോ അല്ലെങ്കിൽ ആചരിക്കുന്നതുമായ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ നേച്ചർ ഫോട്ടോഗ്രാഫി ഡേ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, കാറ്റില്ലേ, കാറ്റ്, കാറ്റിനൊരു ദിവസം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഉണ്ട്, സത്യമായിട്ടുണ്ട് കേട്ടോ. ആ ഒരു ദിവസമാണ് ഇന്ന്. അതായത് ഇന്ന് നമ്മൾ ആഗോള കാറ്റ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ ആഗോള കാറ്റ് ദിനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കാറ്റടിപ്പാടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ കാറ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതാ ഇങ്ങനെ ഒരു ദിവസം ആചരിക്കുന്നത്. ഇന്ന് ആഗോള കാറ്റ് ദിനമാണ്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നേച്ചർ ഫോട്ടോഗ്രാഫി ഡേ ആണ് ഇന്ന്, അതുപോലെ തന്നെ ആഗോള കാറ്റ് ദിനമാണ്.

0: മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓൾറെഡി നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകും. ഇന്ന് നമ്മൾ ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല, ആചരിക്കുന്നത് വയോജന, എന്താ പറയുക, വയോജന ദുരുപയോഗ മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അതിനൊക്കെ എതിരായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ്, അതായത് വയോജന ദുരുപയോഗ അവബോധ ദിനമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം ആചരിക്കുന്നത്. വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ ആയിട്ടാണ് കേട്ടോ ആചരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ഒരുപാട് പ്രായമുള്ളവരുണ്ട്, അവരെ പല വിധത്തിൽ പലരും ചൂഷണം ചെയ്യുന്നവരുണ്ട്, ഉപദ്രവിക്കുന്നവരുണ്ട്, അവരെ ദുരുപയോഗം ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു അവബോധം നൽകുക, അവരെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ദാ ഇങ്ങനെ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ ഇന്ന് വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ ആണ് കേട്ടോ. അപ്പൊ ഇന്ന് മൂന്ന് പ്രത്യേകതകളാണ് ഉള്ളത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, നേച്ചർ ഫോട്ടോഗ്രാഫി ഡേ, അതുപോലെ തന്നെ ഇന്ന് കാറ്റ് ദിനമാണ്, അതുപോലെ തന്നെ വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ കൂടിയാണ്. അപ്പൊ ഈ മൂന്ന് ദിവസത്തിനും നല്ലൊരു ആശംസ ഞാൻ അങ്ങോട്ട് തരുകയാണ്. ഈ മൂന്ന് ദിവസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകാം. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാവർക്കും കളർഫുൾ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ കൂടെ ഫസ്റ്റ് കോളർ ഉണ്ട്, ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ, ഗുഡ് മോർണിംഗ് ചേട്ടൻ, അനിൽ ചേട്ടൻ. യെസ്, അപ്പൊ എന്താണ് ഇന്നത്തെ ആശംസ?
1: ഗോവിന്ദ്
0: ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം. നമ്മളെ വിളിച്ചത് അനിൽ ചേട്ടനായിരുന്നു. അപ്പൊ എന്തായാലും ആശംസ പറഞ്ഞിരിക്കുന്നത് നോർലിൻ ആൻഡ് ഗോവിന്ദ്, അപ്പൊ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇവർക്ക് നല്ലൊരു വെഡിങ് ആനിവേഴ്സറി ആശംസ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കാറ്റ് ദിനത്തിന്റെ ആശംസയും ചേട്ടൻ നൽകിയിട്ടുണ്ട്. ചേട്ടന് നല്ലൊരു ദിവസമായിരിക്കട്ടെ, നല്ല നല്ല കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളൊരു ദിവസമാണെന്ന് ഞാൻ തുടക്കത്തിൽ ഈ പറഞ്ഞു, അതെല്ലാം പറയാം. ഒപ്പം നിങ്ങളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെ കേൾക്കാനായിട്ട് ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആശംസകളൊക്കെ അറിയിക്കാനായിട്ട് വിളിക്കാം ടു ദ നമ്പർ 0469273033. അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം കേട്ടോ. ഹലോ,
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: ഗുഡ് മോർണിംഗ്, ഇത് റീത രാജു.
0: റീത ചേച്ചി, എന്നുണ്ട് വിശേഷം? ചായ ഒക്കെ കുടിച്ചായിരുന്നു? ചായ അല്ല, കാപ്പി കുടിച്ചു. അപ്പൊ എന്താണ് ആശംസ ഇന്നത്തെ? എന്താ പേര്?
2: രജീന.
0: രജീന, ഓക്കെ. എന്നിട്ട് റജീന ചേച്ചിനെ വിളിച്ച് ആശംസ പറഞ്ഞോ? സർപ്രൈസ് ആണല്ലേ? ആണ്, ഓക്കെ. അപ്പൊ എന്തായാലും നല്ലൊരു പിറന്നാൾ ആശംസ കൊടുത്തേക്കാട്ടോ. എല്ലാവർക്കും ഓക്കെ. ഓ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം. നമ്മൾ വിളിച്ചത് റീത്ത ചേച്ചിയായിരുന്നു. അപ്പൊ എന്തായാലും റീത്ത ചേച്ചിയുടെ സിസ്റ്റർ റജീന ചേച്ചിയുടെ പിറന്നാളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നല്ലൊരു പിറന്നാൾ ആശംസ അതാ റേഡിയോ മാക്ഫാസ്റ്റിന്റെ വകയായിട്ട് ഞാൻ നൽകുകയാണ്. നല്ലൊരു ദിവസമായിരിക്കട്ടെ, ഇനിയും ഇനിയും ഇനിയും ഒരുപാട് സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. ഒപ്പം നമ്മുടെ റീത്ത ചേച്ചിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ്. ഓക്കെ, എന്തായാലും ആശംസകളൊക്കെയാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വളരെ വേഗമാണ് ഇന്നത്തെ സമയം പോകുന്നത്. അതുപോലെ തന്നെ ഭയങ്കര രസമുള്ളൊരു ക്ലൈമറ്റും കൂടിയാണല്ലോ. ഈ മഴയും വെയിലും ഇങ്ങനെ മാറി നിന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നല്ലൊരു ക്ലൈമറ്റ് ഇങ്ങനെ ഇട ദിവസം വരും. അത്തരത്തിലുള്ളൊരു ദിവസമാണ് കേട്ടോ. പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, വെറുതെ ഇരിക്കാൻ തോന്നുന്ന ഒരു അന്തരീക്ഷമാണ്. പക്ഷേ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്കൊരു പാട്ടിലേക്ക് പോകേണ്ട സമയമാണ്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ്. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ മറ്റൊരാളുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ് അപർണ.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: ബഷീർഗ ആലത്തൂര്.
0: ബഷീർഗ എങ്ങനെയുണ്ട്, പത്രം കിട്ടു കഴിഞ്ഞോ?
1: അല്ലല്ല, ഹൈവേയിലാണ്.
0: ആണ്?
1: മുപ്പതെണ്ണമുണ്ട്.
0: ആണ്? അതിനിടയിൽ ഒരു ആശംസ പറഞ്ഞേക്കാ അല്ലേ?
1: എന്താണ്
0: പേര്?
1: റഷീദ്.
0: റഷീദ്, ഓക്കെ. എന്നിട്ട് റഷീദ് എന്ത് ചെയ്യാ?
1: റഷീദ് മോഹന് പെരുന്നാൾ ആശംസ പറയണം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റുഡിയോയിലുള്ള എല്ലാവർക്കും സ്നേഹം വാരിക്കോരി. അതേപോലെ നമ്മുടെ മുഹമ്മദ് ഖാ, പട്ടാമ്പിയിലുള്ള മുഹമ്മദ് ഖാക്കും വിശേഷം പറയണം. മറ്റുള്ള എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആവട്ടെ.
0: ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ.
1: ഓക്കെ,
0: വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പം എന്തായാലും നമ്മൾ വിളിച്ചത് അങ്ങ് ആലത്തൂരിൽ നിന്ന് ബഷീർഗയായിരുന്നു. അപ്പം ഇക്ക പറഞ്ഞത് റഷീദ് മോഹൻ്റെ പിറന്നാളാണ് എന്നാണ് പറഞ്ഞത്. ഇക്കയുടെ മകൻ്റെ പിറന്നാളാണ്. അപ്പം എന്തായാലും നല്ലൊരു പിറന്നാൾ ആശംസ അതാ ഇവിടെ നൽകുകയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകട്ടെ, അടിച്ചു പൊളിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ് കേട്ടോ. ഒപ്പം ഇന്നത്തെ ദിവസം അടിപൊളിയാകട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണ് എന്ന് നോക്കാം. ഹലോ,
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? അൻസാർഗ. എന്നുണ്ട് വിശേഷം? നല്ല വർത്താനം. അപ്പൊ എന്താണ് ഇന്നത്തെ ആശംസ?
2: ഇവിടെ കല്ലൂര് ആനന്ദൻ, അടക്കാവ് സന്തോഷ്, ബിബി മുഹമ്മദ് വടക്കവാനൂര്, പിന്നെ പേരെന്താ?
0: എന്റെയോ? അപർണ.
2: പിന്നെ അപർണയ്ക്ക്. പിന്നെ മാസ്മാക്ക് വേണ്ടി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും
0: എല്ലാവർക്കും കൊടുത്തേക്കാട്ടോ.
2: ഓക്കെ,
0: വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ആശംസയാണ് ഇതാ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ ഇവിടെ കൈമാറാണ്. ഇക്കൊക്കെ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും കൂടി ആശംസിക്കുകയാണ് കേട്ടോ. നമുക്ക് ഒരു ചെറിയ മെസ്സേജിലേക്ക് പോവാം. ചെറുതാണെങ്കിലും ഏർപ്പെടുന്ന പ്രവൃത്തിയിൽ മാതൃകയാകുന്നത് സംതൃപ്തി കൈവരിക്കും, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജവും പകർന്നു നൽകും. ഇന്നലകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ഇനി പരമാവധി ആസ്വദിക്കുകയും നല്ല നാളേക്കായി തയ്യാറെടുക്കുകയും ചെയ്യുക. ശുഭദിനം നേരുന്നു സുലൈ അയിനിക്കോട്ട്. സുലൈ ചേർന്ന് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ മെസ്സേജാണ്. പല കളറിലുള്ള ചെമ്പരത്തി പൂക്കൾ ഒരു തണ്ടിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സുലഭ ചേച്ചിയാണ് അയച്ചിരിക്കുന്നത്. സുലഭ ചേച്ചിക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരാണ്. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ചില നഷ്ടങ്ങൾ ഇന്ന് നമ്മെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയേക്കാം. ഒരു പക്ഷേ അത് നാളെ സന്തോഷത്തോടെയുള്ള സമാധാനത്തോടെയുള്ള ജീവിതത്തിനുള്ള മാർഗമായേക്കാം ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശുഭദിനം നേരി നോട്ടി അഷറഫ് വെസ്റ്റ് കൈപ്പുറം. അഷറഫിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരു നമ്മുടെ പ്രിയദർശിനി പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഒരു രസമുള്ളൊരു ഇമോജി ആട്ടോ വന്നിട്ടുള്ളത്. കാരണം KSRTC ബസ്സിൽ നിൽക്കുന്ന ഒരു പിക്ചറൊക്കെ വെച്ചിട്ട് രസമുണ്ട് കാണാനായിട്ട്. ഈ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ വിജി ചേച്ചിയാണ്. വിജി ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി ഒരു ചെറിയ പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. പാട്ട് ഇതാ വരികയാണ് കേട്ടോ. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിരില്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10 ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447994491. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ്. പൊതുവെ കണ്ടുവരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ രണ്ടു ദിവസമായിട്ട് മഴയാണല്ലോ, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. നല്ലൊരു കാലാവസ്ഥയാണ്, നല്ല തെളിഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥ. അവിടെ നിന്ന് ഇങ്ങനെ കിഴക്ക് നിൽക്കുന്ന സൂര്യൻ ഇങ്ങനെ ഉണർന്നു വരുന്നു എന്ന് പറഞ്ഞില്ലേ, അതുപോലെയാണ് അവിടെ നിന്നിങ്ങനെ കിരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നേരം നമുക്ക് കുറച്ച് മെസ്സേജ് ഉണ്ട്, മെസ്സേജിലേക്ക് പോകേണ്ട സമയമാണ് കേട്ടോ. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരൊക്കെയാണ് എന്നെ നമുക്ക് വേഗം നോക്കിക്കളയാം. എനിക്ക് നല്ല ഭംഗിയുള്ളൊരു പിക്ചർ അയച്ചു തന്നിട്ടുണ്ട്, ഒരു ചേച്ചിയുടെ പിക്ചറാണ് കേട്ടോ. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ് റേഡിയോ മാക് ഫാസ്റ്റ്, ആർ ജെ അപർണ ഇതെൻ്റെ മരുമകളാണ്. പേര് ഗ്രേസ് തോമസ്, വാവാന്ന് വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഗ്രേസിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഒന്ന് വിഷ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ വിഷ് ചെയ്യാലോ, നല്ലൊരു പിറന്നാൾ ആശംസ ഗ്രേസ് ചേച്ചിക്ക് ഇവിടുന്ന് റേഡിയോ മാക് ഫാസ്റ്റ് എന്ന് ഞാനിവിടെ നൽകുകയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ചേച്ചിയാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള ഫേസാണ് കേട്ടോ. നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ ഇവിടുന്ന് നൽകുകയാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മോൻസി ഗുരുവിളയാണ്. അപ്പോൾ എന്തെങ്കിലും ചേട്ടൻ രണ്ട് തവണ പറഞ്ഞു കേട്ടോ, ഈ മെസ്സേജ് വായിച്ചോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഇതാ ചേട്ടൻ്റെ വക നല്ലൊരു ആശംസ തന്നെ ഇവിടെ നിന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഫോട്ടോഗ്രാഫി ഡേക്കും ചേട്ടൻ ആശംസ പറഞ്ഞിട്ടുണ്ട്, അതും ഞാൻ കൈമാറുകയാണ്. അപ്പോൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചിരിക്കുന്നത് നമുക്ക് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് മോൺസി കുരുവിളയാണ്. മെസ്സേജ് ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഗുഡ് മോർണിംഗ് റേഡിയോ മാക് ഫാസ്റ്റ്, ആർജെ അപർണ ഇതെൻ്റെ മരുമകളാണ്. പേര് ഗ്രേസ് തോമസ്, വാവ എന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഗ്രേസിൻ്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യാമോ. നല്ലൊരു പിറന്നാൾ ആശംസ ഞാനിവിടെ നൽകുകയാണ്. നല്ല സുന്ദരി ചേച്ചിയാണ്. അപ്പോൾ എന്തെങ്കിലും ഹാപ്പി ബർത്ത്ഡേ എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് കേട്ടോ. ഓക്കെ, എന്തായാലും അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. നമ്മുടെ നദീർദ്ദ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഗുഡ് മോർണിംഗ് തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രിയദർശിനി ബസ് അതിൻ്റെ വെച്ചിട്ട് KSRTC ഒരു സന്തോഷ പ്രകടനമൊക്കെ വെച്ചിട്ട് നല്ലൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇങ്ങനെ കറങ്ങി നടക്കേണ്ടത്. അതാണ് വീണ്ടും എനിക്കിവിടെ എത്തിയിട്ടുള്ളത്. ഓക്കെ, എന്തായാലും നദീർദ്ദയ്ക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാനും അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കാം. ഗുഡ് മോർണിംഗ് മാക് ഫാസ്റ്റ്, എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശംസുദിനൊക്കെയാണ്, ഇക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. നമുക്ക് ചുറ്റും കാണുന്ന മനുഷ്യരിൽ സ്നേഹിക്കുന്നവരുണ്ടാകും, പരിഗണിക്കുന്നവരുണ്ടാകും, ഉപയോഗിക്കപ്പെടുന്നവരുണ്ടാകും. പക്ഷേ നമ്മുടെ ന്യായമായ ചിന്തകളെ അഭിപ്രായങ്ങളെ പരിഗണിക്കാത്ത ഇടങ്ങൾ ഒന്നും നമ്മുടെ ഇടങ്ങളല്ല. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രേമചേച്ചിയാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. സ്നേഹപൂർവ്വം ഗുഡ് മോർണിംഗ്. ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനമാണ് സൗഹൃദം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നാരായണ ചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. നാരായണ ചേട്ടൻ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാൻ സമയമായി. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കാം. നമ്മുടെ സിറാചേട്ടനാണ്. ഗുഡ് മോർണിംഗ് അപർണ പോലെ എൻ്റെ വൈഫിന് ഞാൻ എഴുതിയ ആ വരികൾ ഏറെ ഇഷ്ടപ്പെട്ടു. അപർണകുട്ടിയുടെ വിഷ്വൽ കൂടി ആയപ്പോൾ അതിമനോഹരമായി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ അറിയിക്കണേ. സ്നേഹത്തോടെ സിറാജ് വയനാട്. സിറാജേട്ടനാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ, ഫാമിലിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചേട്ടൻ നല്ല മനോഹരമായൊരു ഗാനം എഴുതിയിട്ടുണ്ട്, ഈണമൊക്കെ ചിട്ടപ്പെടുത്തി. എന്നിട്ട് അതിൽ വിഷ്വലായിട്ട് കൊടുത്തത് എൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ചേട്ടൻ പറഞ്ഞു. ഓക്കെ, എന്തായാലും ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നല്ലൊരു വീഡിയോ, എന്താ പറയുക, നല്ലൊരു പാട്ടായിരുന്നു കേട്ടോ. വീഡിയോ അല്ല, നല്ലൊരു പാട്ടായിരുന്നു കേട്ടോ. വീഡിയോ എൻ്റെ ആണല്ലോ, ഞാൻ തന്നെ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ എന്തായാലും ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഹായ് അപർണ, നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ കൊടുത്തേക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അനിത ചേച്ചിയാണ്. അനിത ചേച്ചിയുടെ വക നല്ലൊരു ആശംസ ഞാനിവിടെ കൈമാറുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആശംസകളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് പാട്ടൊക്കെ കേട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു പാട്ടിലേക്ക് കടക്കാനുള്ള സമയമാണ് കേട്ടോ. ഏത് പാട്ട് വേണം എന്നിങ്ങനെ ഒരുപാട് ആലോചിച്ചായിരുന്നു, പക്ഷേ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ റാൻഡമായിട്ടൊരു ചെറിയൊരു കുഞ്ഞിപ്പാട്ടിടുകയാണ് കേട്ടോ. കുഞ്ഞിപ്പാട്ട് വാനില ചെടിയെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. വാഴാറ്റുകളിലെ സോങ് ആണ്. അപ്പോൾ ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ശിവനയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? രാജൻ മുത്തൂർ. രാജൻ മുത്തൂർ, ഇത് എവിടെയായിരുന്നു ഇത്രയും നേരം? ഇവിടെ അറ്റൻഡൻസ് വെക്കുന്ന ആണല്ലോ എല്ലാ ദിവസം, ഇപ്പൊ കാണാറില്ല, എന്ത് പറ്റി? എല്ലാം കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലേ. എന്താണ് ഇന്നത്തെ ആശംസ? അതെ, നമ്മുടെ മോൻസി കുരുള്ള, മോൻസി ചേട്ടന്റെ മരുമോളുടെ ബർത്ത്ഡേ ആണെന്ന്. ഓക്കെ, നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ. ഓക്കെ ഏട്ടാ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം, വീണ്ടും വിളിക്കാട്ടോ. ഓക്കെ, നമ്മൾ വിളിച്ചത് രാജൻ ചേട്ടനായിരുന്നു. രാജൻ ചേട്ടൻ ആശംസ പറഞ്ഞിരിക്കുകയാണ്, അത് രണ്ടും ഞാൻ ഇവിടെ കൈമാറുകയാണ്. ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജ് ഉണ്ട്, മെസ്സേജിലേക്ക് നമുക്ക് വേഗം പോകാം. മിനി ചേച്ചിയാണ് കേട്ടോ അയച്ചിട്ടുള്ളത്. എല്ലാത്തിൽ നിന്നും അല്പം അകൽച്ച നല്ലതാണ്, ആരെയും വേദനിപ്പിക്കാനല്ല മറിച്ച് സ്വയം വേദനിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബർത്ത്ഡേ ഉള്ളവർക്കും വെഡിങ് ആനിവേഴ്സറി ഉള്ളവർക്കും ആശംസകൾ, മിനി റിജി. മിനി ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കും ാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജ് ഉണ്ട്, മെസ്സേജിലേക്ക് പോകാം. ഹായ്, ഗുഡ് മോർണിംഗ് അപർണ, ഞാൻ ജയ തിരുമൂല. എന്റെ സഹോദരിയുടെ മകൻ അശ്വിൻ വിജയന്റെ പിറന്നാളാണ്. കുഞ്ഞിന് നല്ലൊരു പിറന്നാൾ ആശംസ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. അപ്പൊ എന്തായാലും അശ്വിൻ മോന് നല്ലൊരു പിറന്നാൾ ആശംസ അതാ ഇവിടെ റേഡിയോ മാക്ഫാസ്റ്റിന്റെ വകയായിട്ട് ഞാനും നൽകാണ്. ഇന്നത്തെ പിറന്നാൾ അടിച്ചു പൊളിക്കാൻ സാധിക്കട്ടെ, ഒരുപാട് ഒരുപാട് സന്തോഷം ജീവിതത്തിൽ ഉണ്ടായിട്ട് ഇനിയും ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് പിറന്നാൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം നമ്മുടെ ജയ ചേച്ചിക്കും ഫാമിലിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. മനുഷ്യനെ ഒറ്റപ്പെടുത്തിയത് ഫോണാണ്, ഒറ്റപ്പെട്ട മനുഷ്യർക്ക് കൂട്ടായതും ഫോണാണ്, പല ബന്ധങ്ങളെയും എന്നേക്കുമായി വേർപെടുത്തിയതും ഫോണാണ്, ഒരിക്കലും വേർപെടാത്ത പല ബന്ധങ്ങളും തുടങ്ങി വെച്ചതും ഫോൺ തന്നെയാണ്. ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ മെസ്സേജ് അയച്ച ആളുടെ പേര് മാത്രം പറഞ്ഞിട്ടില്ല. എന്തായാലും നല്ലൊരു മെസ്സേജാണ് അയച്ചിട്ടുള്ളത്. ആരാണെങ്കിലും നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ ഇങ്ങോട്ട് തരുകയാണ് കേട്ടോ. മെസ്സേജ് അയച്ച ആളുടെ പേരൊന്ന് മെൻഷൻ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് ലില്ലിക്കുട്ടി ചേച്ചിയാണ്, ഒരു വീഡിയോ ആണ് അയച്ചിട്ടുള്ളത്. നമുക്ക് ആ വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്തായാലും നല്ലൊരു ഗുഡ് മോർണിംഗ് ചേച്ചിക്ക് അങ്ങോട്ട് തരാറ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അമ്പിളി ചേച്ചിയാണ് അയച്ചിട്ടുള്ളത്. ഹായ് റേഡിയോ മാക്ഫാസ് മുളൂസെ, ഗുഡ് മോർണിംഗ്. നേച്ചർ ഫോട്ടോഗ്രാഫി ദിനത്തിന്റെ ആശംസ അതുപോലെ തന്നെ ആഗോള കാറ്റ് ദിവസത്തിന്റെ ആശംസ നൽകുന്നു. പിന്നെ ഇന്ന് ബർത്ത്ഡേ ഉള്ളവർക്കും വെഡിങ് ആനിവേഴ്സറി ഉള്ളവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബഷീറക്കയുടെ മോനും ജന്മദിനാശംസകൾ എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഷീബ ചീച്ചിക്കും മാക്ഫാസിലെ അപ്പൂസിനും അമ്മൂസിനും ദീപൂസിനും മറ്റ് അണിയറ പ്രവർത്തകർക്കും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മോളെ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ അമ്പിളി ചീച്ചിയാണ് കേട്ടോ. റീത രാജുവിൻ്റെ അനിയത്തിക്കും ബർത്ത്ഡേ വിഷസ് നൽകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അമ്പിളി ചേച്ചിയുടെ വക ആശംസ ഞാനിവിടെ കൈമാറുകയാണ്. അമ്പിളി ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, നല്ല വാർത്തകളൊക്കെ കേൾക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് ഉണ്ട്, സ്നേഹിക്കുക അതൊരു കഴിവാണ്, സ്നേഹിക്കപ്പെടുക അതൊരു ഭാഗ്യമാണ്, ആ സ്നേഹം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക അതൊരു ഉത്തരവാദിത്വമാണ്. ഗുഡ് മോർണിംഗ്. ഹായ് അപ്പൂസ് കുട്ടി, ഗുഡ് മോർണിംഗ്. റീത ചേച്ചിയുടെ അനിയത്തിക്ക് ഹാപ്പി ബർത്ത്ഡേ. ദീപക്കുട്ടി, അമൃത കാർത്തികക്കുട്ടി, റേഡിയോ ഫാമിലി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അനിൽ ചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനിൽ ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ഈ ഒരു മെസ്സേജ് ഞാനിവിടെ കൈമാറുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. മലയാള മാസം മിഥുനം ഒന്ന് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് നല്ല ഭംഗിയുള്ളൊരു പിക്ചർ മെസ്സേജ് നമ്മുടെ രാജപ്പൻ ചേട്ടൻ ഇവിടെ തന്നിട്ടുണ്ട്. രാജപ്പൻ ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ 1st ആയതുകൊണ്ട് തന്നെ നല്ല തുടക്കം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. ഇന്നലെ തലേ ദിവസം, എല്ലാ 1st തലേ ദിവസം എൻ്റെ അമ്മ വിളിച്ചു പറയും, കുഞ്ഞേ ഇത് 1st നല്ല കുട്ടിയായിരിക്കണം എന്ന്. പക്ഷേ എന്താണെന്നറിയില്ല, ഉറങ്ങി എണീക്കുമ്പോൾ ഈ കാര്യം ഞാനങ്ങോട്ട് മറന്നു പോയി. ഇപ്പോൾ രാജപ്പൻ ചേട്ടൻ്റെ മെസ്സേജ് കണ്ടപ്പോഴാണ് അയ്യോ ഇന്നലെ അമ്മ പറഞ്ഞായിരുന്നല്ലോ എന്ന് ഞാൻ ഓർത്തത്. ഓക്കെ, എന്തായാലും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ ഞാനങ്ങോട്ട് കൈമാറുകയാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഫോണിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു മെസ്സേജ് അയച്ചില്ലേ, അത് ആബിദ അല്ലേ, അബിദ എന്നാണ് പേര് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അബിത തിരുമൂലപുരം. അപ്പം എന്തായാലും നല്ലൊരു ആശംസ ഞാനങ്ങോട്ട് കൊടുക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ആരാണെന്ന് നോക്കുകയാണെങ്കിൽ, നല്ലൊരു പിക്ചർ മെസ്സേജിലേക്ക് പോകുമ്പോൾ ആരാണെന്ന് നോക്കുകയാണെങ്കിൽ, നല്ലൊരു പിക്ചർ മെസ്സേജാണ് ഇവിടെ വന്നിട്ടുള്ളത്, അയച്ചിരിക്കുന്നത്.
ഇന്നും ഉണരുമ്പോൾ നമ്മളെ ഓർക്കുന്നവർ തരുന്ന സ്നേഹമാണ് പുലരിയിലെ ആശംസ. ഹൃദയപൂർവ്വം നീരുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അപർണ, എല്ലാവർക്കും നല്ലൊരു ദിവസം നീരുന്നു. പക്ഷെ പേര് വെച്ചിട്ടില്ല, പേരും കൂടി ഒന്ന് വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പൊ എന്തായാലും ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഐ തിങ്ക് യെസ് ഇത് നമ്മുടെ നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്നാണ് കേട്ടോ. അപ്പൊ എന്തായാലും നല്ലൊരു ആശംസ കൊടുക്കുകയാണ്, അവിടുത്തെ ഡോക്ടറാണ് അയച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഡോക്ടറുടെ പേര് ഞാൻ മറന്നുപോയി, ഒന്ന് മെൻഷൻ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നല്ലൊരു ആശംസ ഞാൻ അങ്ങോട്ട് തരുകയാണ്. ഒപ്പം നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റലിൽ നല്ലൊരു ആശംസ നൽകുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണ് എന്ന് നമുക്ക് നോക്കാം. അടുത്ത മെസ്സേജ് എനിക്കങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല, ഞാൻ ഒന്ന് സൂം ചെയ്യട്ടെ. അപർണക്കുട്ടി, ഗുഡ് മോർണിംഗ്. രാമനാഥൻ്റെ കൊച്ചുമോന് ബർത്ത്ഡേ ആണ്. ആശംസകൾ. സൗഹൃദവാണി, യെസ് സൗഹൃദവാണി.

കൂട്ടുകാർക്കും റേഡിയോ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗീത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ചുമത്രയിൽ നിന്ന്. ഗീത ചേച്ചിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഒരു കുഞ്ഞു പാട്ട് കേട്ടാലോ. സമയം 7 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിട്ടുണ്ട്. വലിയ പാട്ടുകളൊന്നും കേൾക്കാൻ നമുക്ക് സമയമില്ല, അതുകൊണ്ട് ഒരു കുഞ്ഞു പാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കേട്ടോ. ഇവിടെ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, അപ്പൊ ഞാനല്ലാതെ മറ്റൊരു രാമനാഥൻ കൂടി ഉണ്ടല്ലേ നമ്മുടെ മാക്ഫാസ് ഫാമിലിയിൽ. എനിക്കറിയില്ല കേട്ടോ, ഞാനൊരു മെസ്സേജ് വായിച്ചു ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ ഒരുപാട് പേര് ചേർന്നതാണ് നമ്മുടെ ഫാമിലി, അപ്പൊ അതിൽ ഒരുപാട് രാമനാഥന്മാരുണ്ടാകും, ഒരുപാട് അല്ലേ, ഒരുപാട് അപർണമാരുണ്ടാകും. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുക്കുകയാണ്. ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. റേഡിയോ കേൾക്കുന്നു, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലക്ഷ്മി പ്രിയ ചേച്ചിയാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നത്. നമ്മുടെ പ്രേമ ചേച്ചിയുടെ മെസ്സേജ് ഞാൻ ഓൾറെഡി ഒന്ന് വായിച്ചതായിരുന്നു കേട്ടോ. ഹായ് ഗുഡ് മോർണിംഗ് അപർണ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന റീത രാജുവിൻ്റെ അനുജത്തിക്ക് ബർത്ത്ഡേ ആശംസകൾ നൽകുന്നു പ്രേമ. പ്രേമ ചേച്ചി നല്ലൊരു ആശംസ ചേച്ചിയുടെ വകയായിട്ട് ഞാനിവിടെ കൈമാറുകയാണ് കേട്ടോ. ചേച്ചിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പദ്ധതി ഇവിടെ ടാറ്റ പറയുകയാണ്. അപ്പോൾ എന്തായാലും സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ മെസ്സേജും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും, വിളിച്ച എല്ലാവർക്കും, പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് പതിയെ ഞാൻ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ് കേട്ടോ. വീണ്ടും മറ്റൊരു ദിവസം കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജി അപർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രീറ്റിംഗ് കാർഡ്സ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience agadipikina International Conference Biospectrum 2K26 inde bhagamai pre-conference workshop June 16-12 aarambikkunnu. Pramukha shastrajnanum MagGenome Technology, Valgenome Private Limited, Medscape Pharma Private Limited enni sthapanangalude sahasthapakanum CEO yumaya Dr. CN Ramchand വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യത ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.
0: റേഡിയോ മെക്ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
3: നമസ്കാരം, ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫോറൻസിക് ലാബുകളിൽ കെട്ടിക്കിടക്കുന്നത് 35,196 കേസുകൾ. കുറ്റകൃത്യങ്ങളുടെ നിർണായകമായ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ അതിവേഗം ലഭ്യമാക്കാനാണ് എല്ലാ ജില്ലകളിലും അത്യാധുനിക സൌകര്യങ്ങളുള്ള ഫോറൻസിക് ലാബുകൾ സ്ഥാപിച്ചത്. പക്ഷേ ഫലങ്ങൾക്ക് മാസങ്ങളോളം കാത്തിരിക്കണം. 35,196 കേസുകളാണ് സംസ്ഥാനത്തെ ഫോറൻസിക് ലാബുകളിൽ കെട്ടിക്കിടക്കുന്നത്. തിരുവനന്തപുരത്തെ സംസ്ഥാന ലാബിൽ മാത്രം ഈ വർഷം ഏപ്രിൽ വരെ 15,069 കേസുകളുണ്ടെന്ന് വിവരാവകാശ രേഖ. തൃശൂർ റീജിയണൽ ലാബിൽ 7,250, കണ്ണൂർ ലാബിൽ 3,670, കൊച്ചി ലാബിൽ 3,075 കേസുകളുമാണ് ഉള്ളത്. പല കേസുകളുടെയും അന്വേഷണം പാതിവഴിയിലാണ്. ഇതിൽ വലിയൊരു പങ്കും സൈബർ ഫോറൻസിക് പരിശോധനകൾക്ക് സാമ്പിളുകളാണ് എത്തിയിട്ടുള്ളത്. ഡിജിറ്റൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് കേസുകളുടെ എണ്ണവും കുത്തനെ ഉയരുകയാണ്. കേസുകളുടെ എണ്ണത്തിനനുസരിച്ച് അവ പരിശോധിക്കാൻ ശാസ്ത്രീയ വിദഗ്ധരും സാങ്കേതിക സംവിധാനങ്ങളും ഇല്ല എന്നതാണ് സത്യം. മറ്റൊരു വാർത്തയിലേക്ക്. 3,125 ബസ്സുകൾ ഇന്നു മുതൽ പ്രിയയാത്ര. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കം. 8:30 തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഓരോ ഡിപ്പോയിലും ജനപ്രതിനിധികൾ നേതൃത്വത്തിൽ പ്രാദേശികതല ഉദ്ഘാടനങ്ങൾ നടക്കും. ഉദ്ഘാടനത്തിന് മുമ്പുള്ള യാത്രകൾ സൗജന്യമായിരിക്കില്ല. സംസ്ഥാനത്താകെ 3,125 ഓർഡിനറി ബസ്സുകളാണ് സൗജന്യ യാത്രയിൽ ഉണ്ടാകുക. ബസ്സുകൾ തിരിച്ചറിയാൻ പ്രിയദർശിനി സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ടാകും. മറ്റൊരു അറിയിപ്പിലേക്ക്. റാന്നി താലൂക്ക് ആശുപത്രിയിൽ ഒഴിവുള്ള ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് അടിയന്തരമായ ആളുകളെ നിയമിക്കുന്നു. യോഗ്യതയുള്ളവർ +2 അല്ലെങ്കിൽ VHSC ഡിപ്ലോമ ഇൻ ഫാർമസി. കേരള സംസ്ഥാന ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള നമ്പരുമായിട്ട് 45 വയസ്സുവരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ബയോഡേറ്റ, തിരിച്ചറിയൽ രേഖ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, യോഗ്യത തെളിയിക്കുന്നതിനുള്ള രേഖകൾ എന്നിവ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളടക്കം June 23 താലൂക്ക് ആശുപത്രിയിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 91-88-52-99 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 91-88-52-99. ഇതോടെ ഇന്നത്തെ പത്രവിശേഷം പൂർണ്ണമാകുന്നു. പത്രവിശേഷത്തിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ RJ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മാർ അത്തനാസിയസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോസയൻസ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26 ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് June 16, 12 ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും CEO ഡോക്ടർ CN രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: മാർ അത്തനാസിയസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോസയൻസ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26 ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് June 16, 12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും CEO ഡോക്ടർ CN രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.
3: ഹൈ, ഹലോ, ഗുഡ് മോർണിംഗ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മൊഴിമുത്തിൽ കൂടെയുള്ളത് ദീപ. രാവിലെ എന്തൊക്കെയാണ് പരിപാടികൾ? എല്ലാവരും രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ ഓരോ തിരക്കിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ തിരക്കിൻ്റെ ഇടയ്ക്കും ഒരു കാര്യം, അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് കണ്ണാടിയിൽ നമ്മളെ തന്നെ ഒന്ന് നോക്കാറുണ്ടോ? വേറൊന്നിനുമല്ല, നമ്മൾ എന്താണ് രാവിലെ, നമുക്കൊരു പുതിയൊരു ദിവസം കിട്ടിയിരിക്കുകയാണ്, പുതിയൊരു സമയം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. സ്വയം സ്നേഹിക്കാൻ എന്ന് പഠിക്കുന്നുവോ ആ ദിവസം മുതൽ നമുക്ക് സക്സസിലേക്കുള്ള യാത്രയാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ആർക്കു വേണ്ടെങ്കിലും നമുക്ക് നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സെൽഫ് ലവ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ്. ബാക്കി എല്ലാത്തിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കി നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണ്ടേ? അങ്ങനെ ഒരു ദിവസം നിങ്ങളൊന്ന് നോക്ക്, എങ്ങനെയാവും ആ മാറ്റമെന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ സ്വന്തമായിട്ട് സ്നേഹിക്കാനും പഠിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

പല ആൾക്കാർക്കും തനിയെ യാത്ര ചെയ്യാൻ പേടിയാണ്, അല്ലെങ്കിൽ തനിയെ ഒരു സ്ഥലത്ത് നിൽക്കാൻ പേടിയാണ്. എന്തിന്, നമ്മളൊരു കടയിൽ കയറാൻ തന്നെ ആരെങ്കിലും കൂട്ടുവേണം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അല്ലെ. തനിയെ ജീവിക്കാൻ ശീലിച്ചു നോക്ക്, എങ്ങും തനിച്ച് യാത്ര ചെയ്ത് നോക്ക്. സ്നേഹത്തെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പലതും ഇല്ല എന്നൊരു തോന്നൽ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാവും എന്നുള്ളതൊരു സത്യമാണ്. ഇപ്പം നമ്മൾ രണ്ടുപേർ പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങൾ, അതൊക്കെ ഒരു സമയം നമുക്ക് ചിലപ്പം ആ ഗ്രൂപ്പ് ചിലപ്പോൾ വേർപെട്ട് പോയെന്ന് വരാം. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്തേ പറ്റുള്ളൂ അല്ലേ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം എന്ന് പറയുന്നത്. തനിയെ ജീവിക്കാൻ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നും പല ആൾക്കാർക്കും ഒരു കടയിൽ തനിയെ കയറാൻ പേടിയാണ്. ഒരു ഹോസ്പിറ്റലിൽ പോയാലും ആരെങ്കിലും ഒരാളെ ആശ്രയിച്ചേ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു ഷോപ്പിങ്ങിന് പോയാൽ, ഒരു കടയിൽ കയറി ഒരു ജ്യൂസ് കുടിക്കാൻ, എന്തിന് ഒന്ന് നടക്കാൻ പോയാൽ പോലും ഒരാൾ കൂടെ വേണം എന്ന് ചിന്തിക്കുന്നവരും ഇന്നും ഉണ്ടല്ലേ. അപ്പം എല്ലാം നമുക്ക് തനിയെ പറ്റും എന്ന് തോന്നൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും ആശ്രയിക്കാതെ നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മളോട് മാത്രം ആ ഒരു പോസിറ്റിവിറ്റി കണ്ട് നമ്മൾ ഓരോ ദിവസവും നടന്ന് നോക്കിക്കേ. അപ്പം നമുക്കങ്ങനെ ആ ഒരു കൂട്ട് വേണമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ആശ്രയം വേണമെന്നോ ഒന്നും നമുക്ക് തോന്നില്ല. നമ്മളിങ്ങനെ സ്നേഹത്തെ ആശ്രയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അത് അകന്നു പോകുമ്പോൾ നമുക്ക് പിന്നെ ജീവിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണ് എന്നൊക്കെയുള്ള തോന്നലുണ്ടാവുന്നത്. അപ്പം എന്തായാലും അങ്ങനെയുള്ള തോന്നലൊന്നും വേണ്ട. ഇനി നമുക്ക് നല്ല പാട്ട് കേൾത്ത് നമ്മുടെ മൈൻഡൊക്കെ നോക്കിയാക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ്സാണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ കെ എം സി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്, ഉദര കരൽ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: കൊച്ചി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: Mar Athanasius College for Advanced Studies, Tiruvalla Autonomous, Department of Bioscience സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26 ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് June 16, 12 PM ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും CEO ഡോക്ടർ CN രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

അങ്ങനെ നമ്മള് പാട്ടൊക്കെ കേട്ട് വീണ്ടും ഒഴിമുത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. നമ്മള് ആരെയും ഒന്നിനും നിർബന്ധിക്കരുത്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആരെയും ഇങ്ങനെ നോക്കി നിൽക്കരുത്, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കരുത്. അതുപോലെ തന്നെയാണ് ആരെയും നമ്മൾ അങ്ങോട്ടും ഒന്നിനും നിർബന്ധിക്കരുത് എന്നുള്ളത്. നമുക്ക് ചില ആൾക്കാർക്ക് നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ച പോലെ നമുക്ക് തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തതാണ് അപ്പൊ തിരിച്ചത് വേണം എന്നുള്ള നിർബന്ധമുള്ള ആൾക്കാരുണ്ടാവുമല്ലേ. അങ്ങനെ ഒരു സ്നേഹം പോലും നമ്മൾ ആരോടും അപേക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് സത്യം. അത് സംഭാഷണങ്ങളാണെങ്കിലും സൗഹൃദങ്ങളാണെങ്കിലും ബന്ധങ്ങളാണെങ്കിലും എന്തിന് ഒരു കെയറിങ്ങോ അല്ലെങ്കിൽ സ്നേഹമോ ഇതൊക്കെ നിർബന്ധിച്ച് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അതിനൊന്നും ഒരു വിലയും ഉണ്ടാവില്ല. നമ്മൾ നമ്മളെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, കൂടെ കൂട്ടുക നമ്മളെ തന്നെ. ബാക്കിയെല്ലാം എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ച് വേണം എന്നൊരു, നമ്മളൊരു അറ്റൻഷൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു നമുക്ക് വേണമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത് നമുക്ക് കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മൾ മെന്റലി ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ ആൾ തിരിച്ച് അങ്ങനെ തന്നെ സംസാരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് വെറുതെയാണ്. അങ്ങനെയുള്ള തിരിച്ചൊരു അല്ലെങ്കിൽ കെയറിങ്ങോ അല്ലെ ഒരു സ്നേഹമോ ഒന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പം ആ ഒരു സമയത്തെ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് ജൂൺ 16 12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ സി എൻ രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: അങ്ങനെ നമ്മൾ മൊഴിമുത്തിലേക്ക് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എല്ലാവരോടും നമ്മളെല്ലാം ഒന്നും തുറന്നു പറയില്ല അല്ലേ? നമുക്ക് വളരെ അടുത്ത ആൾക്കാരോടായിരിക്കും നമ്മളെല്ലാം തുറന്നു പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിനോടാവും, കൂടുതലും നമ്മളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഫ്രണ്ടിനോടായിരിക്കും നമ്മളെല്ലാം തുറന്നു പറയുക. പക്ഷെ ആ ആളോട് നമ്മൾ 100% പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതിൽ എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വേറൊരാളോട് സംസാരിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ നമ്മളോളം നമ്മളെ മനസ്സിലാക്കാൻ നമ്മൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ 100% കാര്യങ്ങളും ഒരാളോട് ഷെയർ ചെയ്തു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അതിനകത്ത് എത്രയോ കാര്യങ്ങൾ നമ്മൾ ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പം ആരെയും ബോധ്യപ്പെടുത്താനായിട്ടൊന്നും ചെയ്യരുത്. കാരണം അവരൊന്നും ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ കാണണമെന്നില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇഷ്ടപ്പെടട്ടെ, അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മളെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ പൂർണ്ണമായിട്ടും ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർക്കും പൂർണ്ണമായിട്ട് ആരെയും വേറൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് തെറ്റിദ്ധാരണയാണ്. നമ്മളെ മനസ്സിലാക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മളുടെ പോസിറ്റീവും നെഗറ്റീവും

അങ്ങനെ നമ്മൾ മൊഴിമുത്തിലേക്ക് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് സെൽഫ് ലവ് അതിനെ കുറിച്ചാണ് അല്ലേ. നമ്മൾ സ്വന്തമായിട്ട് സ്നേഹിക്കുക, സ്വന്തമായിട്ട് റെസ്പെക്ട് ചെയ്യുക. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നത് വളരെ കുറവാണ്. ഇതിനു മുൻപും പല പ്രാവശ്യം ഈ മൊഴിമുത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്നത്തെ ഓരോ ദിവസം അല്ലെങ്കിൽ ഇന്നലെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര സമയം ചെലവഴിച്ചു. നമ്മളൊരു 100-ൽ 99% മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നതും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പല ഇഷ്ടങ്ങളും നമ്മൾ വേണ്ടെന്ന് വെക്കുന്നതുമെല്ലാം. നമുക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യം ചെയ്യുന്നത് വളരെ കുറവ് മാത്രമാണ്. ഒന്നും ഉണ്ടാവില്ല ചില ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ. നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ഇന്ന് മുതലെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ, നമ്മുടെ സന്തോഷം ഉണ്ടല്ലോ, നമുക്ക് യാത്ര ചെയ്യുന്നത് സന്തോഷമാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം യാത്ര ചെയ്യുക. അതിപ്പം ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മളത് സാധിപ്പിക്കുക തന്നെ വേണം. അത് നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കരുത്. നാളെ എന്നുള്ളത് എപ്പോഴും പറയാറില്ലേ, നമ്മളുടെ ഒരു പ്രതീക്ഷ മാത്രമാണ്. ഇന്നൊരാഗ്രഹം തോന്നിയാൽ ഇന്നത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സ്വയം സ്നേഹിച്ചു തുടങ്ങുക. എന്തായാലും ഇന്നത്തെ മൊഴിമുത്ത് ഇവിടെ പൂർണ്ണമാകുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേ ഇരിക്കുക റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് ജൂൺ 16 12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ സി എൻ രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
2: റേഡിയോ മെക്ഫസ് 90.4. ടൈം ചെക്ക്
3: 9 o'clock.
4: Agencies, Thiruvalla, Crompton Base, Kirloskar, V-Guard Pump Setsukal, Crompton Fans, Syntex Water Tanks, Kelachandra PVC Pipes, Mikachina Plumbing Materials തുടങ്ങിയവ ഹോൾസെയിൽ ആയും റീറ്റെയിൽ ആയും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
3: Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience agadipikina International Conference Biospectrum 2K26 inde bhagamai pre-conference workshop June 16, 12 manikku aarambikkunnu. Pramukha shastrajnyano MagGenome Technology, WellGenome Private Limited, Medscape Pharma Private Limited enni sthapanangalude sahasthapakanum CEO yumaya Dr. C.N. Ramchand വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കോർലോസ്.
4: ഈ ഭാരത സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഭാവമാണ് മൗനം. ഇത് മുനിമാരുടെ നാടാണ്. മനനം ചെയ്യുന്നവനാണ് മുനി. അതൊരു ചിന്തയല്ല, മറിച്ച് ആയിരിക്കുന്ന അനുഭവമാണ്. ഓസ്ട്രിയക്കാരനായ വിറ്റ്ഗൻസ്റ്റൈൻ എന്ന പ്രസിദ്ധനായ ചിന്തകൻ പറയുന്നുണ്ട്, വെയർ ഓഫ് വൺ കനോട്ട് സ്പീക്ക് ദർ ഓഫ് വൺ മസ്റ്റ് ബി സൈലൻറ്റ്. പറയുവാൻ സാധിക്കാത്തതിനെക്കുറിച്ച് നിശബ്ദത പാലിക്കണം എന്ന്. ഇത് ഒരു നിവൃത്തികേടോ കഴിവുകേടോ ഒക്കെ ആവാം, എന്നാൽ ഇത് മൗനമല്ല. അതുകൊണ്ട് സംസാരിക്കാതിരിക്കുന്നതല്ല മൗനം. ഏറ്റവും വാചാലമാകുന്നത് മൗനത്തിലാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മൗനം ഒരു വലിയ ന്യായാധിപനെ ചൊടിപ്പിക്കുകയുണ്ടായി. പീലാത്തോസ് എന്ന് പറയുന്ന ന്യായാധിപൻ കർത്താവിനോട് അനേകം ചോദ്യങ്ങൾ ചോദിച്ചിട്ടും യേശുതമ്പുരാൻ്റെ വായ അനങ്ങുന്നില്ല. ആ മൗനം ഈ ന്യായാധിപനെ വളരെയേറെ അസ്വസ്ഥമാക്കുകയാണ്. അതുകൊണ്ട് മൗനം എന്നത് സംസാരിക്കാതിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതാണത്. വാക്കുകൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു യാഥാർത്ഥ്യം മുഴുവൻ ഒരുവനെ ഗ്രസിച്ചു കഴിയുമ്പോൾ അവന് മൗനമായിരിക്കുക എളുപ്പമാണ്. കടലിൻ്റെ ആഴങ്ങളിൽ ഓളങ്ങൾ അധികമില്ല എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. തീരങ്ങളിലാണ് ഓളം, കാരണം ആഴമില്ല എന്നുള്ളതുകൊണ്ട്. ആഴമില്ലാത്ത നമ്മൾ എന്ത് സംസാരിക്കും? പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അനേകരെ അസ്വസ്ഥരാക്കും. ഇന്നത്തെ നവമാധ്യമങ്ങളിലൂടെയുള്ള സംസാരങ്ങൾ, ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആ ഒരു സങ്കേതത്തിലൂടെ എല്ലാ മുഖങ്ങളെയും തകർക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത്. കാരണം നേരിൽ കാണുന്നില്ലല്ലോ, എന്തും പറയാമല്ലോ. ഫേസ്ലെസ് ബുക്ക് എന്നാണ് പറയേണ്ടത്. സ്നേഹമുള്ള സഹോദരങ്ങളെയും, ടാഗോർ എന്ന നമ്മുടെ നാട്ടിലെ നോബൽ ജേതാവ് പറഞ്ഞിട്ടുണ്ട്, ലോർഡ് യു ഹാവ് ടച്ച്ഡ് മൈ ഹാർട്ട് ആൻഡ് ലെഫ്റ്റ് മീ സ്പീച്ച്ലെസ്, സൈലൻസ് ഈസ് ഓൾ ഐ നീഡ് ടു സിംഗ് യുവർ പ്രൈസ്. ദൈവമേ, നീ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പ്രകീർത്തിക്കുവാൻ എനിക്കിനി മൗനം മാത്രം മതി. എനിക്ക് മൗനം മാത്രം മതി. നിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പ്രകീർത്തിക്കുവാൻ. യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ കരങ്ങൾ കുപ്പുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പൂർവീര് പണ്ട് ഇടിയും മിന്നലും ഒക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ അവരെ കരങ്ങൾ കുപ്പുമായിരുന്നു. മനസ്സിലാകാത്ത യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ കരങ്ങൾ കുപ്പിയാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ വാചാലരാവേണ്ടത് അങ്ങനെയാണ്, വാക്കുകൾ കൊണ്ടല്ല, കരങ്ങൾ കുപ്പിയാണ്. വിശുദ്ധ ജോൺ മേരി വിയാനി പുണ്യവാന്റെ ജീവിതത്തിൽ ഒരു ചെറിയ സംഭവമുണ്ട്. അദ്ദേഹം വികാരിയായിരുന്ന ആർസിലെ പള്ളിയിൽ എന്നും രാവിലെ ഒരു പാവപ്പെട്ട കർഷകൻ വരും. അവനവിടെ ദൈവാലയത്തിൽ വന്ന് കുറച്ചു നേരം ഇരിക്കും, തിരിച്ചു പോകും. കൗതുകം പൂണ്ട് ജോൺ മേരി വിയാനി പുണ്യവാൻ ചോദിച്ചു ഈ മനുഷ്യനോട്, നീ എന്താ ചെയ്യുന്നത്? അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു ഇങ്ങനെ, ഹീ ലുക്സ് അറ്റ് മീ ആൻഡ് ഐ ലുക്ക് അറ്റ് ഹിം. അവൻ എന്നെ നോക്കുന്നു, ഞാൻ അവനെ നോക്കുന്നു. എത്ര മനോഹരമാണ് സ്നേഹത്തിൻ്റെ അമൂർത്തമായ ആ ഭാവം. അതെ, നമുക്ക് ദൈവത്തെ നോക്കാനും ഉള്ളിലിരിക്കുന്ന അവനെ കാണാനും നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മൗനികളാവും. ഇന്ന് മൗനം ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണം ഉള്ളിൽ ഒന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: മാർ അത്തനാസിയസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോസയൻസ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26 ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് June 16, 12 ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും CEO ഡോക്ടർ CN രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

0: Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് ജൂൺ 16 12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ സി എൻ രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.
1: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10 ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9491.

കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോസയൻസ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26 ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് June 16, 12 ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കെ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും CEOയുമായ ഡോക്ടർ CN രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഒരെണ്ണം നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കുവാ.

0: Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് ജൂൺ 16-12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കെ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ സി എൻ രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: ரேடியோ மேக்ஃபாஸ் 90.4 டைம் செக்
1: 10 o'clock. Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience agadipikina International Conference Biospectrum 2K26 inde bhagamai pre-conference workshop June 16, 12 manikku aarambikkunnu. Pramukha shastrajnyano MacGenome Technology, Valgenome Private Limited, Medscape Pharma Private Limited enni sthapanangalude sahasthapakanum CEO yumaya Dr. C.N. Ramchand വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസ്. ഇന്ന് കരിയർ കോമ്പസിൽ സാമ്പത്തിക ബോധവൽക്കരണം, എല്ലാവർക്കും പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള ലളിത പാഠങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഹെഡും ഫിനാൻസ് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ കൂടിയായ ഡോക്ടർ ആശാലക്ഷ്മി ആർ കെ.
1: ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക ബോധവൽക്കരണം, പണം കൈകാര്യം ചെയ്യാനുള്ള ലളിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. സാമ്പത്തിക ബോധവൽക്കരണം എന്നത് ശരിയായി എങ്ങനെ പണം കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പണം എങ്ങനെ ശരിയായി കൈകാര്യം ചെയ്യാം എന്നുള്ളത് ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. പണം ഉണ്ടാക്കുക മാത്രമല്ല, ഈ ഉണ്ടാക്കുന്ന പണം എങ്ങനെ സംരക്ഷിക്കാം, എങ്ങനെ ചെലവഴിക്കാം, എങ്ങനെ വളർത്താം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിക്കും പണം മാനേജ് ചെയ്യുന്നത് ഒരു സ്കില്ല് തന്നെയാണ്. ആ സ്കില്ല് നമ്മൾ വലിയൊരു എക്കണോമിക്സ് പഠിക്കുന്നത് പോണോ, ഒരു സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നതോണോ ഒന്നും വളരെ ഡീപ്പായിട്ട് കുറെ തിയറീസ് ഒക്കെ മനസ്സിലാക്കി ചെയ്യേണ്ടതല്ല. ഏറ്റവും ബേസിക് ആയിട്ട് എങ്ങനെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ബജറ്റ്, വരവ് ചിലവുകൾ ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം മാത്രമാണ്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് വരുമാനം, ചെലവ്, സേവിങ്സ്, കടം, നിക്ഷേപം ഇത് മനസ്സിലാക്കി ഒരാളുടെ ജീവിതം, ഒരു വ്യക്തിയുടെ ജീവിതം, അതിൽ കൂടെ ഒരു കുടുംബത്തിന്റെ ബോധവൽക്കരണം സാമ്പത്തികത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളതിനെയാണ് ഉദ്ദേശിക്കുന്നത്. പലരും നമ്മുടെ നാട്ടിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, പണം വരുന്നുണ്ട് പക്ഷേ എവിടെ പോകുന്നു എന്ന് അറിയില്ല. ഇത് തീർച്ചയായും വരുന്നുണ്ട് പക്ഷേ എവിടെ പോകുന്നു എന്ന് അറിയില്ല. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ചെലവും വരവും തമ്മിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ പണം എവിടെ പോകുന്നു എന്നറിയില്ല എന്ന് മിക്കവാറും പറയുന്നത്. ഇതിനുവേണ്ടി നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് നേരത്തെ തന്നെ പറഞ്ഞോണം, ഒരു ബജറ്റ് പ്ലാൻ, അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ എന്താണ് ഒരു ബജറ്റ് പ്ലാൻ? പെട്ടെന്ന് നമ്മൾ ഈ ബജറ്റ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേന് നമ്മൾ ഓർക്കുന്നത് പാർലമെന്റിൽ അല്ലെങ്കിൽ നിയമസഭയിൽ ധനമന്ത്രിമാർ കൊണ്ടുവരുന്ന ആ വലിയ തുകൽ പെട്ടിക്കകത്തുള്ള കുറെ ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ്, ഇങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ബജറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഓർക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്ന ബജറ്റ് വളരെ ബേസിക് ആയിട്ട് വരുമാനവും ചെലവും എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ധനം കൈകാര്യം ചെയ്യാം എന്ന് മാത്രമാണ്. എന്താണ് വരുമാനം? വരുമാനം എന്നത് ശമ്പളം മാത്രമല്ല, വാടക, ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം, ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ജോലി, ശമ്പളം കൂടാതെ എന്തെങ്കിലും ഫ്രീലാൻസ് ജോലി, ഇപ്പോൾ ഒരുപാട് ജോലികൾ ചെയ്യാൻ കഴിയുന്ന, ഓൺലൈനായിട്ടൊക്കെ ഒരുപാട് ജോലികൾ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം എല്ലാവർക്കും ഉണ്ട്, ഇങ്ങനെയുള്ള ജോലികൾ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡെപ്പോസിറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ, അല്ലാതെ സൈഡ് ഇൻകം ആയിട്ട് എന്തെങ്കിലും വീട്ടിൽ തന്നെ ഇപ്പം കാട വളർത്തൽ, കോഴി വളർത്തൽ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കോട്ടേജ് ഇൻഡസ്ട്രി ആയിട്ടൊക്കെ ആളുകൾ നടത്തുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സ്റ്റിച്ചിങ്, ചെറിയ സ്റ്റിച്ചിങ് യൂണിറ്റുകൾ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെല്ലാം സൈഡ് ഇൻകം ആയിട്ടുള്ള വരുമാനത്തിന്റെ കൂട്ടത്തിൽ വരും. അപ്പോൾ ഇതെല്ലാം വരുമാനമാണ്. ഇതെല്ലാം നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കണം, എന്തൊക്കെയാണ് ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്കുള്ള വരുമാനങ്ങൾ. അതുപോലെ തന്നെ ചെലവുകൾ, എക്സ്പെൻസുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കണം. ചെലവുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ആവശ്യമുള്ള ചെലവ്. ആവശ്യമുള്ള ചെലവ് എന്ന് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം, നീഡ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യമുള്ള ചെലവ്, നമുക്ക് ഈ ചെലവുകളൊന്നും മാറ്റിവെക്കാനായിട്ട് സാധിക്കില്ല. ഇതിനകത്ത് നമുക്ക് ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ഭക്ഷണം, വീട്ടുവാടക, ചിലപ്പം നമ്മൾ ഹൗസിംഗ് ലോൺ എടുത്തായിരിക്കും വീട് പണിഞ്ഞേക്കുന്നത്, അതിന്റെ പലിശ കൊടുക്കണം, അതിന്റെ മുതല് തിരിച്ചടയ്ക്കണം, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, മെഡിക്കൽ എക്സ്പെൻസസ്, യാത്രാ ചെലവ്. ഇപ്പം നമുക്ക് ജോലിക്ക് പോകണമെങ്കിൽ യാത്ര ചെയ്യാതെ ജോലിക്ക് പോകാൻ പറ്റില്ല. അത് നമ്മൾ പൊതുഗതാഗതമാണെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ളൊരു വാഹനമാണെങ്കിലും നമുക്ക് അതിനകത്ത് ഇന്ധന ചെലവ് വരും. ഇതൊന്നും നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്നതല്ല. ഇതെല്ലാം

0: അത്യാവശ്യങ്ങളാണ്, ഇതൊക്കെ നീഡ്സ് ആണ്. ഈ ചെലവുകളെല്ലാം കൃത്യമായി തന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി കുറച്ച് ചെലവുകളെ നമുക്ക് ആഗ്രഹങ്ങൾ എന്നുള്ള കൂട്ടത്തിലേക്ക് പെടുത്താം. അത്യാവശ്യങ്ങളല്ല, ആവശ്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ വാണ്ട്സ് ആണ്. പക്ഷേ ഇതൊക്കെ നമ്മൾക്കുള്ള ആഗ്രഹങ്ങളാണ്, കുറച്ചും കൂടെ നമ്മുടെ ലൈഫ് ഒന്ന് അപ്ഗ്രേഡ് ആയി കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ആഗ്രഹങ്ങൾ. അതിനകത്ത് വരുന്ന ചെലവുകൾ നമുക്കൊരു ബ്രാൻഡഡ് ഷോപ്പിംഗ്, നമുക്ക് എല്ലാ ദിവസവും ബ്രാൻഡഡ് ഷോപ്പിംഗ് നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വരുമാനം നോക്കാതെ, വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നടക്കുന്ന കാര്യമല്ല. ബ്രാൻഡഡ് ഷോപ്പിംഗ്, അധികമായിട്ടുള്ള ഫുഡ് ഡെലിവറികൾ, ഓരോ മാസവും പുതിയ ഗാഡ്ജറ്റ്. നമ്മൾ ഗാഡ്ജറ്റ് വാങ്ങിക്കേണ്ടെന്നല്ല, പുതിയ ടെക്നോളജിക്ക് അനുസരിച്ചൊക്കെ വാങ്ങിക്കും. പക്ഷേ എല്ലാ മാസവും വാങ്ങിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന കാര്യമാണ്. വിനോദയാത്രകൾ, പ്ലാൻ ചെയ്യാതെ നടത്തുന്ന വിനോദയാത്രകൾ, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് ഇതൊക്കെ നമ്മൾ ഒരു വാണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചെലവുകളാണ്. ഇതിനെയൊക്കെ നമുക്ക് ഒന്ന് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ശ്രമിച്ചാൽ. പക്ഷെ നീഡ്സിനെ നമുക്ക് ഈ അത്യാവശ്യ ചെലവുകളെ ഒന്നും ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് പലരും സാമ്പത്തിക പ്രശ്നത്തിലാകുന്നത് വരുമാനം കുറവായതുകൊണ്ടല്ല, പലപ്പോഴും വാണ്ട് ബേസ്ഡ് ആയിട്ടുള്ള സ്പെൻഡിങ് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ആളുകൾ ധനകാര്യത്തിൽ പ്രശ്നമുണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പണം ചെലവായി പോയി കയ്യിലില്ല എന്ന് പറയുന്ന ഒരവസ്ഥ വരുന്നത്. ഇനി നമ്മൾക്ക് നോക്കേണ്ടത്, നമ്മളൊരു ബഡ്ജറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, അതിനകത്ത് ചെലവുണ്ട് വരവുണ്ടെന്നൊക്കെ മനസ്സിലാക്കി, ഇനി നമ്മൾ അറിയേണ്ടത് ഈ ബഡ്ജറ്റ് ചെയ്യാൻ എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ, അതോ കൃത്യമായിട്ട് കണക്കൊക്കെ കൂട്ടാൻ അറിയാവുന്നവർക്ക് മാത്രമേ ബഡ്ജറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ബഡ്ജറ്റ് ചെയ്യാനായിട്ട് എളുപ്പ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഒരു വലിയ ഒരു സ്ഥാപനത്തിന്റെ ബജറ്റോ ഒന്നുമല്ല ചെയ്യുന്നത്, നമ്മുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ളൊരു ബജറ്റാണ് ചെയ്യുന്നത്. ഇത് ചെയ്യാനായിട്ട് വലിയൊരു ഫോർമുലയൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു കുടുംബത്തിനോ ഒരു വ്യക്തിക്കോ ഒരു മാസത്തേക്ക് പണം എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന ഒരു പ്ലാൻ മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാൻ കഴിയുന്ന ഒരു ഏറ്റവും ലളിതമായ ഒരു റൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ 50:30:20. ഈ റൂളിനകത്ത് ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്ര വരുമാനം ഉണ്ടെങ്കിലും ആ വരുമാനത്തിന്റെ ഒരു 50% തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ അത്യാവശ്യങ്ങൾ, നീഡ്സ് എന്നതിലേക്ക് പോകും. ആ നീഡ്സിനകത്തുള്ളത് നമ്മുടെ വീട്ട് വാടകയായിരിക്കാം, അല്ലെങ്കിൽ ലോൺ എടുത്തു വെച്ച വീടായിരിക്കും, എങ്കിൽ അതിന്റെ പേയ്മെന്റ് ആയിരിക്കാം, ഭക്ഷണ ചെലവായിരിക്കും, യാത്രാ ചെലവുകളായിരിക്കും, ബില്ലുകളായിരിക്കാം, മെഡിക്കൽ ബില്ലായിരിക്കാം, അല്ലെങ്കിൽ അനുബന്ധമായിട്ട് വരുന്ന മറ്റു ബില്ലുകളായിരിക്കും. അപ്പോൾ ഈ 50% തീർച്ചയായിട്ടും നമ്മുടെ വരുമാന ഈ അത്യാവശ്യ ചെലവുകളിലേക്ക് മാറ്റി വെച്ചേ പറ്റൂ. ഇനി നമ്മൾ പറഞ്ഞു 50:30:20 എന്നാണ് പറഞ്ഞത്. ഇനി എന്താണ് 30%? 30% ഞാൻ നേരത്തെ പറഞ്ഞ വാണ്ട്സ്, നമ്മുടെ ആഗ്രഹങ്ങൾ. ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ, ഒരു സംതൃപ്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ 30% നമ്മൾ വാണ്ട്സിന് വേണ്ടി, നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അത്രയും അത്യാവശ്യം ഇല്ലാത്തതിനും വേണ്ടി മാറ്റിവെക്കുക കിട്ടുന്ന വരുമാനത്തിൽ നിന്ന്. ആ അതിനകത്ത് വിനോദങ്ങൾ വരാം, ഷോപ്പിംഗ് വരാം, ഔട്ടിങ്ങിന് പോകുന്നവരാം, നമുക്ക് ഈ പറയുന്ന ഗാഡ്ജറ്റ്സ് ഒക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു തോന്നലുണ്ടായി, അതൊക്കെ അതിനകത്ത് വരാം. പക്ഷെ അത് 30% നിൽക്കണം. പിന്നെ നിർബന്ധമായിട്ടും ബാക്കി 20% നമ്മുടെ വരുമാനത്തിൽ നിന്ന് സേവിങ്സിലും ഇൻവെസ്റ്റ്മെന്റിലേക്കും മാറ്റിവെച്ചിരിക്കണം. അത് സേവിങ്സ് എന്ന് വെച്ചാൽ സേവിങ് അക്കൗണ്ടുകളിൽ ഇടുന്ന ഇൻവെസ്റ്റ്മെന്റ് ആകാം, ഇൻഷുറൻസ്. ഇപ്പം പല ഇൻഷുറൻസുകളും സേവിങ്സ് എന്നുള്ള ഒരു കാര്യവും കൂടെ നോക്കിയിട്ടാണ് പല ഇൻഷുറൻസുകളും നിൽക്കുന്നത്. മ്യൂച്വൽ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളാകാം, എമർജൻസി ഫണ്ടുകളിൽ അങ്ങനെ മാറ്റിവെക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറി ആകാം. അപ്പോൾ ഇതെല്ലാം രീതിയിൽ ഈ 20% നിർബന്ധമായിട്ടും മാറ്റിവെച്ചിരിക്കണം. ഇനി നമ്മൾ കറക്റ്റ് ഒരു ഉദാഹരണം, ഒരു വ്യക്തിയുടെ ശമ്പളം വെച്ച് നമ്മൾ പറയുവാണെങ്കിൽ, ഇപ്പം 30,000 രൂപ മാസ ശമ്പളം ഉള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ 50% നമ്മൾ നീഡ്സിലേക്ക് മാറ്റുന്നു, 15,000 രൂപ നീഡ്സിലേക്ക് മാറ്റിവെക്കുന്നു, 30% വാണ്ട്സിലേക്ക് മാറ്റുന്നു, അതായത് 9,000 രൂപ വാണ്ട്സിലേക്ക് മാറ്റുന്നു, 20% നമ്മൾ സേവിങ്സിലേക്ക് മാറ്റിവെക്കുന്നു, 6,000 രൂപ സേവിങ്സിലേക്ക് മാറ്റിവെക്കണം. അപ്പൊ ഓരോരുത്തരെയും വരുമാനം നോക്കി ഈ 30:20 എന്നുള്ള റൂളിലേക്ക് നമ്മൾ കൃത്യമായിട്ട് വരണം. അങ്ങനെ തന്നെ ബജറ്റ് പ്ലാൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഈ 20% അവസാനം വരുന്ന 20% കാര്യം വരുമ്പോൾ അവസാനം ഉണ്ടെങ്കിൽ മാറ്റിവെക്കാം, മാസം അവസാനം നോക്കാം, അപ്പോഴും സേവ് ചെയ്യാം. പക്ഷെ അങ്ങനല്ല, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഗോൾഡൻ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പേ യുവർ സെൽഫ് ഫസ്റ്റ്. ആദ്യം നമ്മൾ ശമ്പളം കിട്ടിയാൽ ഉടനെ തന്നെ ഈ പറഞ്ഞ 20% സേവിങ്സിലേക്ക് മാറ്റിവെച്ചിട്ട് വേണം ബാക്കി 50% 30% ഒക്കെ ആവശ്യമുള്ളവയും അത്യാവശ്യമായവയും ആഗ്രഹങ്ങളും ഒക്കെ മീറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് നോക്കേണ്ടത് സേവിങ്സിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ സേവിങ്സിന്റെ ഭാഗമായി എമർജൻസി ഫണ്ട് എന്നൊരു കാര്യം ഞാനിപ്പം പറഞ്ഞായിരുന്നു. സേവിങ്സില് മ്യൂച്വൽ ഫണ്ട് ആകാം, ഇൻഷുറൻസ് ആകാം, എമർജൻസി ഫണ്ട് ആകാം. എന്താണ് ഈ എമർജൻസി ഫണ്ട് എന്ന്? പെട്ടെന്ന് നമ്മൾ ഈ എമർജൻസി ഫണ്ട് എന്ന് കേൾക്കുമ്പോഴത്തേനോ എന്തോ എമർജൻസി, വളരെ അടിയന്തരമായിട്ട് എന്തോ കാര്യം എന്നുള്ളത് വരാം. ഇപ്പൊ ജീവിതം നമുക്ക് പലപ്പോഴും അൺസർട്ടനിറ്റി ഉണ്ട്, അനിശ്ചിതാവസ്ഥ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. നമുക്കത് പറയുമ്പോൾ നെഗറ്റീവ് തോട്ടായിട്ട് തോന്നാം, പക്ഷെ അങ്ങനല്ല. ഇപ്പൊ LIC പോലെയുള്ള ഒരു സ്ഥാപനത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, ആ സ്ഥാപനത്തിന്റെ വളർച്ച, ഈ അൺസർട്ടനിറ്റി നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ സ്ഥാപനം ഇത്രയേറെ വളർന്ന് രാജ്യത്ത് നമുക്ക് പറയപ്പെടുന്ന, അഭിമാനിക്കാവുന്ന രീതിയിൽ നേട്ടം ഉണ്ടാകുന്ന ഒരു സ്ഥാപനമായിട്ട് നിൽക്കുന്നത്. ആ അങ്ങനെയുള്ള ഒരു എമർജൻസി അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഉണ്ടായാൽ എന്ത് ചെയ്യും? അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു കരുതലൊക്കെ ഉണ്ടായിരിക്കണം. ഇൻഷുറൻസ് ആണ് അതിന്റെ ഒരു കരുതൽ എന്ന് പറയുന്നത്. അതല്ലാതെ താൽക്കാലികമായിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് ജോലി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ പെട്ടെന്നൊരു അസുഖം വന്നു, നമ്മുടെ വാഹനം നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം കേടായി, അല്ലെങ്കിൽ വീട്ടിൽ പെട്ടെന്നൊരു അടിയന്തരമായിട്ടൊരു ചിലവ് വന്നു, ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ യൂഷ്വലി എന്താണ് ചെയ്യുന്നത്? പെട്ടെന്നൊരു ലോൺ എടുക്കും, അല്ലെങ്കിൽ നമ്മുടെ കൈ ഗോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയി പ്ലെഡ്ജ് ചെയ്യും. ഇത് രണ്ടും ശരിക്കും ഈ പെട്ടെന്ന് പോയി എടുക്കുന്ന ലോണുകൾ അല്ലെങ്കിൽ ഈ പ്ലെഡ്ജ് ചെയ്യുന്നത് രണ്ടും വലിയ പ്രശ്നമാണ്. പിന്നെ അങ്ങോട്ട് നമ്മൾ നോക്കുമ്പം ഇതെല്ലാം വലിയ പ്രശ്നമാണ്. തന്നെയുമല്ല, ഇന്നത്തെ കാലത്ത് നമ്മൾ നേരത്തെ ലോൺ എടുത്ത ഒരു സാഹചര്യത്തിലൂടെ അല്ല ലോണുകൾ ഒന്നും എടുക്കുന്നത്. നമ്മളിപ്പം പലപ്പോഴും ന്യൂസിലൊക്കെ കേൾക്കുന്നതാണ് ലോൺ ആപ്പ് കാരണം സൈബർ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ലോണുകൾ ഇപ്പം കൊടുക്കുന്നത്. എന്താണോ ആരാണ് തരുന്നത് പോലും ഇല്ല, ഏത് വ്യക്തിയാണ്, ഇവർ രജിസ്റ്റേർഡ് ആണോ, ഇതൊന്നും നമ്മൾ കൃത്യമായിട്ട് ഗവൺമെന്റ് അതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും പൊതുജനങ്ങൾക്ക് അതിനകത്ത് അബദ്ധം പറ്റുക സാധാരണമാണ്. അപ്പൊ അവര് എവിടെ നിന്നാണ് ഈ ലോൺ കിട്ടുന്നതിന്റെ പലിശ എത്രയാണ്, ഇതിന്റെ തിരിച്ചടച്ചു കഴിഞ്ഞാൽ രേഖകളുണ്ടോ, ഇതൊന്നും നമുക്ക് കൃത്യമായ അറിവില്ലാതെ പെട്ടെന്ന് ചെന്നൊരു ലോൺ എടുക്കുന്നത് ചിലപ്പോൾ ഒരു കുടുംബത്തിന്റെ തന്നെ ജീവൻ എടുക്കാനായിട്ട് കാരണമാകും. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിച്ച് ഇങ്ങനൊരു എമർജൻസി ഫണ്ട് വെക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, അടിയന്തരമായിട്ടുള്ള ചെലവുകൾ മീറ്റ് ചെയ്യാനായിട്ട് സഹായകമായിരിക്കും. ഇത് തന്നെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ എത്ര വേണം എമർജൻസി ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജോലി നമുക്ക് നഷ്ടപ്പെട്ടാൽ 3 മാസം മുതൽ 6 മാസം വരെ നമ്മുടെ ജീവിത ചെലവിനുള്ള ക്യാഷ്, അതാണ് ഉദ്ദേശിക്കുന്നത് എമർജൻസി ഫണ്ട് എന്ന്. ഇപ്പൊ നമ്മുടെ 1 മാസത്തെ ഒരു വീട്ടിലെ ഒരു കുടുംബത്തിന്റെ ചെലവ് 25,000 രൂപയാണെന്നുണ്ടെങ്കിൽ അവരുടെ 3 മുതൽ 6 മാസം എന്നുള്ള ചെലവ് ഉദ്ദേശിക്കുന്നത് 75,000 രൂപ മുതൽ 150,000 രൂപ വരെ എമർജൻസി ഫണ്ടായിട്ട് ഒരു സേവിംഗ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പിൻവലിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്കോ സൂക്ഷിക്കണം. നേരത്തെ ഞാൻ ഈ ലോണിനെ കുറിച്ചും കടത്തിന്റെ കാര്യത്തിനെ കുറിച്ചും പറഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് നിയന്ത്രിക്കുന്നത്? കടം അല്ലെങ്കിൽ ബാധ്യതകൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ആർക്കും ഒഴിവാക്കാൻ പറ്റുന്നതല്ല, ബാധ്യതകൾ പലപ്പോഴും ഉണ്ടാവും ആവശ്യങ്ങൾക്കനുസരിച്ച്. പക്ഷേ ഇതൊന്ന് നിയന്ത്രിക്കാൻ പറ്റണം, ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. കടം എടുക്കുന്നതൊന്നും ഒരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കടം നിയന്ത്രിക്കാതെ പോകുമ്പോഴാണ് നമ്മൾ ഡെറ്റ് ട്രാപ്ഡ് എന്നുള്ള സിറ്റുവേഷൻ സംഭവിക്കുന്നത്. അതിനുവേണ്ടി എന്താ ഓരോ വ്യക്തികളും ചെയ്യേണ്ടത്? എന്താണ് ഗുഡ് ഡെറ്റ് എന്നും എന്താണ് ബാഡ് ഡെറ്റ് എന്നും നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മൾ ഗുഡ് ഡെറ്റിനെ കാര്യം പറയുവാണെങ്കിൽ, വിദ്യാഭ്യാസ ലോൺ അതൊരിക്കലും ഒരു ബാഡ് ഡെറ്റ് അല്ല, അതൊരു ഗുഡ് ഡെറ്റ് തന്നെയാണ്. കാരണം അത് കരിയർ ഗ്രോത്തിന് വേണ്ടിയാണ്. എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നത് ഒരു കുട്ടി പഠിക്കാനും അതുവഴി ജോലി നേടാനും, അപ്പോൾ കരിയർ ഗ്രോത്ത് തന്നെയാണ് ഒരു എഡ്യൂക്കേഷൻ ലോൺ. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഡെറ്റ് അല്ല, അത് ആവശ്യമായതാണ് എപ്പോഴും. ദെൻ ഹൗസിംഗ് ലോൺ, അത് നമുക്ക് ആവശ്യമായ ഒരു ഗുഡ് ഡെറ്റ് എന്ന് കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ്. കാരണം അതൊരു അസറ്റ് ക്രിയേഷൻ ആണ്. ഒരു വീട് വെക്കുന്നത് അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുന്നത് ഇതെല്ലാം അസറ്റ് ക്രിയേഷന്റെ ആസ്തികൾ ഉണ്ടാവുന്നതാണ്, അത് നല്ല ഡെറ്റാണ്. ഇനി ബിസിനസ് ലോൺ, ഇപ്പോൾ ഒരു വ്യക്തി കുറച്ച് ലോൺ എടുത്തിട്ട് ഒരു ബിസിനസ് സംരംഭം തുടങ്ങും, അതിൽ നിന്ന് എന്താണ് വരുന്നത്? ഇൻകം ജനറേഷൻ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. ആ ഇൻകം ജനറേഷൻ എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് കാണുന്ന ഒരു ഗുഡ് ഡെറ്റ് കാറ്റഗറിയിലേക്ക് നമുക്ക് ബിസിനസ് ലോണിനെ വരുത്താം. ഇനി എന്താണ് ഈ ബാഡ് ഡെറ്റ്? ആ ഡെറ്റുകളെയാണ് നമ്മൾ വളരെ കരുതിയിരിക്കേണ്ടത്. അതിൽ ഒന്നാമത്തത് ക്രെഡിറ്റ് കാർഡ് ഡെറ്റ്. ക്രെഡിറ്റ് കാർഡാണ് ഇതിൽ ഏറ്റവും, നമ്മൾ കുറെ ബാഡ് ഡെറ്റ് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ക്രെഡിറ്റ് കാർഡ് ഡെറ്റാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു കോളെങ്കിലും റിസീവ് ചെയ്യാത്തവരില്ല ക്രെഡിറ്റ് കാർഡ് വേണോന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല സ്ഥാപനങ്ങളിൽ നിന്നും നമ്മളെ വിളിച്ച് നമ്മൾ അതിന് മറുപടി പറയാത്തവരായിട്ടുള്ളവർ വളരെ ചുരുക്കമാണ്. ക്രെഡിറ്റ് കാർഡ് ഡെറ്റ്, അതുപോലെ തന്നെ ആവശ്യമില്ലാതെ നമുക്ക് പെട്ടെന്ന് തോന്നിയാന്ന ഒരു പേഴ്സണൽ ലോൺ അങ്ങ് എടുക്കാം, ഇങ്ങനെ എടുക്കുന്ന പേഴ്സണൽ ലോൺ. അതുപോലെ നമുക്ക് ഗാഡ്ജറ്റ് ലോണുകളുണ്ട്, ഇപ്പം EMIയിൽ എന്ത് വേണമെങ്കിലും വാങ്ങി വാങ്ങിക്കാം. പാർട്ടി ലോണുണ്ട്, ട്രാവൽ ലോണുണ്ട്, പല രീതിയിലാണ് ഇപ്പൊ ലോണുകൾ. ഇതിങ്ങനെയൊക്കെയുള്ളത് നമുക്ക് ബാഡ് ഡെറ്റായിട്ട് നമ്മൾ കരുതണം. അതിൽ ക്രെഡിറ്റ് കാർഡ് തന്നെ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ അവർ പല സ്ഥാപനങ്ങളും പറയുന്നത് പൂർണ്ണമായിട്ടും ഈ മാസത്തെ എടുത്ത ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്തതിന്റെ പേയ്മെന്റ് പൂർണ്ണമായും കൊടുക്കേണ്ട, പകരം നിങ്ങൾ മിനിമം അടച്ചിട്ട് ബാക്കി അവിടെ ഇട്ടേക്കുക, വീണ്ടും പർച്ചേസ് ചെയ്യുക, വീണ്ടും മിനിമം അടയ്ക്കുക. ഇങ്ങനെ വരുമ്പോൾ മാസാമാസം ഇത് ചേർന്ന് ഒരു വർഷത്തിനുള്ളിൽ വലിയൊരു കടം എന്നുള്ള രീതിയിലേക്ക് ചെല്ലും. അത് തന്നെയുമല്ല, ക്രെഡിറ്റ് കാർഡിന്റെ പലിശ എന്ന് വെച്ചാൽ 30%, അതിന് മുകളിലോട്ടാണ്. ഈ പലിശയും കൂടെയൊക്കെ ചേർന്ന് കഴിയുമ്പോൾ ഈ ഡെറ്റിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല, ഇത് വലിയ നഷ്ടമുണ്ടാക്കും. ക്രെഡിറ്റ് കാർഡ് പോലെയുള്ളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും ഫുൾ എമൗണ്ട് ഓരോ മാസവും അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. മിനിമം എമൗണ്ട് ട്രാപ്പിലേക്ക് നമ്മൾ ഒരു കാരണവശാലും പോകരുത്. ഇനി നമുക്ക് ഇൻഷുറൻസ്, ഈ കുറച്ചു മുമ്പേ ഇൻഷുറൻസ് എന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. എമർജൻസി ഫണ്ട് പറഞ്ഞപ്പോൾ ഇൻഷുറൻസ് എന്താണ്, ഇൻഷുറൻസ് എന്തൊക്കെയാണ്? മിക്കവാറും നമ്മളൊക്കെ കാണുന്നത് ഇൻഷുറൻസിനെ ഒരു സേവിംഗ് അങ്ങനെയാണ് പലരും, ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് പലരും ഇൻഷുറൻസിനെ കാണുന്നത്. ഇപ്പം മിക്കവാറും ഉള്ള ഇൻഷുറൻസ് പോളിസികളെല്ലാം ഇൻകം ജനറേഷനും സേവിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുമാണ്. പക്ഷേ ഇൻഷുറൻസിന് അതിൻ്റെതായിട്ടുള്ളൊരു നിലനിൽപ്പുണ്ട്. ഇൻഷുറൻസ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് റിസ്ക് പ്രൊട്ടക്ഷനാണ്. ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു അസുഖമോ വന്നാൽ കുടുംബം സാമ്പത്തികമായി തകരാതിരിക്കുക എന്നുള്ളതാണ് ഇൻഷുറൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. രണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ രണ്ട് ഇൻഷുറൻസുകളാണ് ഒരു വ്യക്തി നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ്, അതിന്റെ പേര് പോലെ തന്നെ അത് ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ചികിത്സാ ചെലവൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ടേം ലൈഫ് ഇൻഷുറൻസ് എപ്പോഴും ഏണിംഗ് മെമ്പറിന്, ഒരു കുടുംബത്തിലെ ഏണിംഗ് മെമ്പർ ആരാണോ, വരുമാന സ്രോതസ് ആരാണോ, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആ കുടുംബം പിന്നെ മുന്നോട്ട് പോകും, അതാണ് നമുക്ക് ടേം ലൈഫ് ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും, ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും ഒരേപോലെ തന്നെ പ്രയോജനമാണ്. അത് വ്യക്തികൾക്ക് ഒരു കുടുംബത്തിനു വേണ്ടി എടുക്കുന്നതും ഒക്കെ വളരെ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും പലർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഒന്നാണോ, തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ. സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളത്, സേവിങ്സ് വളരെ സുരക്ഷിതമാണ്. നമ്മളൊരു സേവിങ് അക്കൗണ്ട്, ഒരു ബാങ്കിൽ ഒരു സേവിങ് അക്കൗണ്ട്, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ബാങ്കിൽ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ്, FD, ഇതെല്ലാം നമുക്ക് സേവിങ്സിന്റെ കൂട്ടത്തിൽ കൊണ്ടുവരാവുന്നതാണ്. സേവിങ്സ് വളരെ സുരക്ഷിതവുമാണ്, പക്ഷെ ലാഭം കുറവാണ്. നമുക്കറിയാം FD ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, സേവിങ്സിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, RD ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് എന്നൊക്കെ. അതൊക്കെ കുറച്ചും കൂടെ ഏണിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ഏണിംഗ് ഇല്ല, പക്ഷെ അങ്ങേയറ്റം സുരക്ഷിതമാണ്. ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് റിസ്ക് കൂടുതലാണ്. അത് മ്യൂച്വൽ ഫണ്ട് ആയാലും യൂണിറ്റ് ലിങ്ക്ഡ്, അതായത് ഷെയറുകൾ പോലെയുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻഷുറൻസുകളാണെങ്കിൽ പോലും അതെല്ലാം റിസ്ക് കൂടിയതാണ്. അതേപോലെ തന്നെ ഇതെല്ലാം മാർക്കറ്റ് ലിങ്ക്ഡ് ആയതുകൊണ്ട് റിട്ടേണും കൂടുതലാണ്. അതുകൊണ്ട് ഏത് തരമാണ് നമ്മൾക്ക് വേണ്ടത്, സേവിങ്സ് ആണോ ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്നുള്ളത് ഓരോ വ്യക്തികളും നോക്കണം. സേവിങ്സ് ആണെങ്കിൽ നമുക്ക് കുറച്ച് മാത്രമേ അതിൽ നിന്നുള്ള വരുമാനം ലഭിക്കൂ, പക്ഷെ റിസ്ക് ഒന്നും തന്നെ ഇല്ല. ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ കോമ്പൗണ്ടിങ് എഫക്ട് കാരണം അതിനകത്ത് നിന്ന് വരുമാനം കൂടുതലായിട്ട്, റിട്ടേൺ കൂടുതലായിട്ട് ലഭിക്കും. പക്ഷേ മാർക്കറ്റിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടോ, ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു ഇൻസ്റ്റെബിലിറ്റി വന്നാൽ, അല്ലെങ്കിൽ വാർ പോലെയുള്ളൊരു കേസ് വന്നാൽ, ഒരു പാൻഡമിക് സ്പ്രെഡ് ചെയ്താൽ, ഇതെല്ലാം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള ടിപ്സ്, എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് ഈ പറഞ്ഞ സേവിങ്സും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകളും വരുമാനവും എക്സ്പെൻസും ഒക്കെ എങ്ങനെ നമുക്ക് ഈ പണം എങ്ങനെ ഒന്ന് മാനേജ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു നിർത്താം. ഇതിനകത്തുള്ള കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സിനകത്ത് നമ്മൾ എല്ലാ വ്യക്തികളും, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാള് എല്ലാ ചെലവും ഒരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്പിലോ നമ്മളത് കുറിച്ച് വെക്കുക തന്നെ വേണം. നമുക്ക് ഈ UPI വഴിയുള്ള സ്പെൻഡിങ്, അത് ഡിജിറ്റൽ പേയ്മെന്റ്സുകൾ കൂടിയ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ അതിന്റെ കാലഘട്ടമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് പോകുന്ന വഴി നമ്മൾ അറിയാറില്ല. ക്യാഷ്ലെസ് സ്പെൻഡിങ് വന്നപ്പോൾ, ഡിജിറ്റൽ പേയ്മെന്റ് വന്നപ്പോഴത്തേന് പണം പോയാൽ ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കാതെ പോകും. ഇത് നമ്മൾ വളരെ സൂക്ഷിക്കണം. അക്കൗണ്ടിൽ നിന്നാണെങ്കിലും ക്യാഷ് തന്നെയാണ് പോയതെന്നുള്ളത് നമുക്കൊരു ഓർമ്മ ഉണ്ടായിരിക്കണം. ഇമ്പൾസ് ബൈ, അത് ഒഴിവാക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കണം. അതായത് ഒരു ഐറ്റം നമുക്കൊരു വില കൂടിയ ഒരു ഐറ്റം വാങ്ങണം എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ അത്രയ്ക്ക് അത്യാവശ്യം കാണില്ല ആ ഐറ്റം കൊണ്ട്. അതിനെക്കാട്ടിയും പ്രധാനപ്പെട്ട ഒരു കാര്യം വേറെ വാങ്ങിക്കാൻ കാണും. അതുകൊണ്ട് 24 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഇമ്പൾസ് ബൈയിങ് ചെയ്യാതെ വേണോ വേണ്ടേ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് അതൊരു വാണ്ടാണ്, വളരെ ആവശ്യമില്ലാത്തതൊക്കെയാണ്, നമ്മുടെ ആഗ്രഹമാണ്, മാറ്റിവെക്കാൻ കഴിയുന്നതാണെങ്കിൽ മാറ്റിവെച്ചാൽ ആ മാസത്തെ ബജറ്റ് കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കും. ഇനി എല്ലാ മാസവും ഒരു 15 മിനിറ്റ് എടുത്ത് ഫിനാൻഷ്യൽ റിവ്യൂ നടത്തണം. നമുക്ക് 10,000 രൂപയെ വരുമാനം ഉള്ളെങ്കിൽ പണം എവിടെ പോയി, എത്ര വന്നു, ഇതൊക്കെ ഒന്ന് പരിശോധിക്കാനായിട്ട് സാധിക്കണം. എല്ലാ ഒരു ഫാമിലിയിലെ ഫിനാൻഷ്യൽ ഡിസിഷൻ ഡെഫിനറ്റ്ലി ആ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സുമായിട്ടും ഡിസ്കസ് ചെയ്തിരിക്കണം. ഇപ്പം ചിലയിടത്ത് അച്ഛൻ മാത്രം അറിയും, അല്ലെങ്കിൽ അമ്മ മാത്രം അറിയും, കുട്ടികളുടെ അടുത്ത് ഇതൊന്നും പറയില്ല, കാരണം അവർ കുട്ടികളാണല്ലോ, അവരിതൊന്നും അറിയണ്ട. അങ്ങനെയല്ല, പണത്തെക്കുറിച്ച് വീട്ടിൽ തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കണം. ഇപ്പം ഇത്രയാണ് ഇന്നത്തെ ലളിതമായി സാമ്പത്തിക കൈകാര്യം ചെയ്യാനുള്ള ഒരു പോയിന്റ്സ് ആയിട്ട് പറയാനുള്ളത്. നന്ദി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരിയർ കോമ്പസ്. സാമ്പത്തിക ബോധവൽക്കരണം എല്ലാവർക്കും, പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള ലളിത പാഠങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മളോട് സംസാരിച്ചത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണോമസ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഹെഡും ഫിനാൻസ് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ കൂടിയായ ഡോക്ടർ ആശാലക്ഷ്മി ആർ കെ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
2: Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience agadipikina International Conference Biospectrum 2K26 inde bhagamai pre-conference workshop June 16, 12 manikku aarambikkunnu. Pramukha shastrajnano MacGenome Technology, Valgenome Private Limited, Medscape Pharma Private Limited enni sthapanangalude sahasthapakanum CEO yumaya Dr. C.N. Ramchand വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് ജൂൺ 16-12 ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ സി എൻ രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491.
0: സീറോ ഡെലിവറി. യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
0: സീറോ ഡെലിവറി. എവറിഥിംഗ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience agadipikina International Conference Biospectrum 2K26 inde bhagamai pre-conference workshop June 16, 12 manikku aarambikkunnu. Pramukha shastrajnano MacGenome Technology, Valgenome Private Limited, Medscape Pharma Private Limited enni sthapanangalude sahasthapakanum CEO-umaya Dr. C.N. Ramchand വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

0: Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് ജൂൺ 16 12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ സി എൻ രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കു പറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience agadipikina International Conference Biospectrum 2K26 inde bhagamai pre-conference workshop June 16 12 manikku aarambikkunnu. Pramukha shastrajnano Maggenome Technology Valgenome Private Limited Medscape Pharma Private Limited enni sthapanangalude sahasthapakanum CEO yumaya Dr. CN Ramchand വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാന്റ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് June 16, 12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും CEO-യുമായ ഡോക്ടർ സി എൻ രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 11 o'clock. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th class പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447-9924-1. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തിൽ

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: മാർ അത്തനാസിയസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോസയൻസ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26 ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് June 16, 12 PM ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും CEO ഡോക്ടർ CN രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിപ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

0: ஆர் அத்தனாசியஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ் திருவல்ல ஓட்டோனமஸ் டிபார்ட்மெண்ட் ஓஃப் பயோசயன்ஸ் சங்கடிப்பிக்கുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26 ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് June 16, 12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക് ജീനോം ടെക്നോളജി, വെൽ ജീനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും CEOയുമായ ഡോക്ടർ CN രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
4: തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് ജൂൺ 16 12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ സി എൻ രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: വെരിക്കോസ് വെയിന് എന്തൊക്കെയാ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
5: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
0: മാർ അത്തനാസിയസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോസയൻസ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് ജൂൺ 16 12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ സി എൻ രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് ജൂൺ 16-12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും CEO-യുമായ ഡോക്ടർ സി എൻ രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

0: കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: മാർ അത്തനാസിയസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോസയൻസ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26 ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് June 16, 12 ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും CEO ഡോക്ടർ CN രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് ജൂൺ 16 12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ സി എൻ രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: മാർ അത്തനാസിയസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോസയൻസ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26 ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് June 16, 12 ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും CEO ഡോക്ടർ CN രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.
0: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്
2: 12 o'clock.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിനിന്റെ ആദ്യ മത്സരം ഇന്ന് കേപ് വർദക്കെതിരെ. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പദത്തിൽ സ്ലോവാക്കിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രിക്ക് ഇന്ന് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 52-ാമത് G7 ഉച്ചകോടി ഇന്ന് ഫ്രാൻസിലെ വിയനിൽ തുടക്കമാകും. 3 ദിവസമായി നടക്കുന്ന ഉച്ചകോടിയിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, യുകെ, യുഎസ്, യൂറോപ്യൻ യൂണിയൻ എന്നീ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, ഉക്രൈൻ, യുഎഇ എന്നീ രാജ്യങ്ങളെ ഔട്ട്റീച്ച് പങ്കാളി രാജ്യങ്ങളായി ഫ്രാൻസ് ക്ഷണിച്ചിട്ടുണ്ട്. പങ്കാളി രാജ്യമെന്ന നിലയിൽ 13-ാം തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔട്ട്റീച്ച് സെഷനുകളിൽ പങ്കെടുക്കും. ഇന്ദിരാ ഗ്യാരന്റിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രിയദർശിനി പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത് സർക്കാർ സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ല, സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള സ്ത്രീകൾക്ക് പദ്ധതി സഹായകരമാകും. കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.
1: സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 1 മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൌജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്. സോഷ്യോ ഇക്കണോമിക് ഇംപാക്ട്.
0: നാടിന്റെയും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെയും ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പ്രിയദർശിനി പദ്ധതിയെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ പറഞ്ഞു. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരനാണ് മരിച്ചത്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയും ശക്തമാക്കി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്രസംഘത്തിന്റെ സന്ദർശനം പുരോഗമിക്കുന്നു. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആരോഗ്യ പ്രവർത്തകർ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. 2027 സെൻസസിന്റെ ഭാഗമായ സംസ്ഥാനത്ത് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകുമെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു. 2 ഘട്ടമായാണ് സെൻസസ് നടത്തുന്നത്. 1-ാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ ജൂലൈ 1 മുതൽ 30 വരെയാണ്. 2-ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയോടെയാകും നടക്കുകയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും സെൻസസ് ഡയറക്ടറേറ്റും കൂടി സംയുക്തമായിട്ട് നടത്തുന്ന ഒരു സെൻസസ് ഓപ്പറേഷൻസ് ആണ്. 2027 ഫസ്റ്റ് ഫേസ് ഓഫ് സെൻസസ് എന്ന് പറയുന്നത് സെൽഫ് എന്യൂമറേഷൻ ആണ്. നേരത്തെ ഉള്ള സെൻസസിലൊന്നും സെൽഫ് എന്യൂമറേഷൻ എന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നില്ല. ഇത് ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ്. നല്ലൊരു ജനകീയ മൂവ്മെന്റ് ആയിട്ട് സെൻസസ് 2027 മാറ്റണമെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.
0: SE.census.gov.in എന്ന പോർട്ടലിൽ കയറി വ്യക്തികൾക്ക് വിവരങ്ങൾ നൽകാം. നൽകിയ വിവരങ്ങൾ ഫീൽഡ് എന്യൂമറേറ്റർമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തും. സെൻസസ് വിവരശേഖരണത്തിന് 61,282 എന്യൂമറേറ്റർമാർ, 10,189 സൂപ്പർവൈസർമാർ എന്നിവരെ സജ്ജരാക്കി. സെൻസസിന്റെ ഭാഗമായുള്ള 1-ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരം ജില്ല സജ്ജമായി. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള വിവരശേഖരണത്തിനായി വിപുലമായ ഉദ്യോഗസ്ഥ ക്രമീകരണങ്ങളാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: റിസർവ് ജീവനക്കാർ ഉൾപ്പെടെ 7,105 ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ സെൻസസ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 6 മണി മുതൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ആദ്യഘട്ട വിവരശേഖരണത്തിൽ ആകെ 34 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുടെ കൃത്യത എന്യൂമറേറ്റർമാരും സൂപ്പർവൈസർമാരും നേരിട്ടെത്തി പരിശോധിച്ച് ഉറപ്പുവരുത്തും. എന്യൂമറേറ്റർമാർ തങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ സെൻസസ് 2027 HLO എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് വീടുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക. സെൻസസ് പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് ജില്ലയിൽ 4 മാസ്റ്റർ ട്രെയിനർമാരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്.
0: പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രകാരമുള്ള പ്രവേശന നടപടികൾ ഇന്ന് മുതൽ ഈ മാസം 17 വൈകിട്ട് 5 മണി വരെ നടക്കും. അലോട്ട്മെന്റ് വിവരങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റായ hscap.kerala.gov.in ൽ ലഭ്യമാണ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം NSQF അധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള ഒന്നാം വർഷ ഏകജാലക പ്രവേശനത്തിന്റെ ഒന്നാം അലോട്ട്മെന്റും ഇന്ന് admission.vhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. June 17 വൈകുന്നേരം 4 മണിവരെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള സ്കൂളുകളിൽ പ്രവേശനം നേടാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. NTA ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇടുക്കി ചിന്നക്കനാൽ മുത്തമ ഉന്നതിയിലെ 236 കുടുംബങ്ങൾക്ക് സർക്കാർ ഉപാധിരഹിത പട്ടയം കൈമാറി. ജനങ്ങൾ കാൽ നൂറ്റാണ്ടുകാലമായി ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ടാറ്റ കമ്പനിയിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത 49 ഏക്കർ ഭൂമിയിലാണ് ഈ ചരിത്രപരമായ ഭൂവിതരണം നടന്നത്. ഇതിൽ 30 ഏക്കറിലധികം ഭൂമിക്ക് ഇപ്പോൾ നിയമപരമായ പട്ടയം അനുവദിച്ചു. ഇതോടെ 2 സെന്റ് മുതൽ 60 സെന്റ് വരെ കൈവശം വച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറി.
0: നിയമസഭാ സാമാജികർക്കായി നടത്തുന്ന 2 ദിവസത്തെ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ബുധനാഴ്ച മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആന്റ് പാർലമെന്ററി സ്റ്റഡീസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പൊന്മുടി എക്കോ ടൂറിസം പ്രവേശനം പുനരാരംഭിച്ചു. കാലാവസ്ഥ മെച്ചപ്പെട്ടതിനാൽ തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാവിലെ നടന്ന കളിയിൽ ടുണീഷ്യയെ 1-5 ഗോളിന് സ്വീഡൻ പരാജയപ്പെടുത്തി. രാത്രി 9:30 മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ് വെർദെയാണ് എതിരാളി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജയ്ക്ക് ശബരിമല ക്ഷേത്രം നട തുറന്നു. മിഥുനം 1 എന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിച്ചു. ഈ മാസം 19 നട അടയ്ക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1118 പോയിന്റ് ഉയർന്ന് 76664ലും നിഫ്റ്റി 337 പോയിന്റ് നേട്ടത്തിൽ 23958ലും വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 1800 രൂപ കൂടി 111120രൂപയും ഗ്രാമിന് 13890രൂപയുമാണ് ഇന്നത്തെ വില. മുൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന സുമൻ അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. KSRTC ബസുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2027 സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന 7 വയസ്സുകാരൻ. സംസ്ഥാനത്തെ +1 പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. പ്രവേശന നടപടികൾ ഈ മാസം 17 വരെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിനിന്റെ ആദ്യ മത്സരം ഇന്ന് കേപ് വെർദെക്കെതിരെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
2: പ്രധാനമന്ത്രിക്ക് ഇന്ന് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 52-ാമത് G7 ഉച്ചകോടി ഇന്ന് ഫ്രാൻസിലെ വിയനയിൽ തുടക്കമാകും. 3 ദിവസമായി നടക്കുന്ന ഉച്ചകോടിയിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, യുകെ, യുഎസ്, യൂറോപ്യൻ യൂണിയൻ എന്നീ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, ഉക്രൈൻ, യുഎഇ എന്നീ രാജ്യങ്ങളെ ഔട്ട്റീച്ച് പങ്കാളി രാജ്യങ്ങളായി ഫ്രാൻസ് ക്ഷണിച്ചിട്ടുണ്ട്. പങ്കാളി രാജ്യമെന്ന നിലയിൽ 13-ാം തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔട്ട്റീച്ച് സെഷനുകളിൽ പങ്കെടുക്കും. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രിയദർശിനി പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത് സർക്കാർ സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ല, സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള സ്ത്രീകൾക്ക് പദ്ധതി സഹായകരമാകും. KSRTC ബസുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.
3: സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 1 മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൌജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന സോഷ്യോ ഇക്കണോമിക് ഇംപാക്ട്.
2: നാടിന്റെയും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെയും ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പ്രിയദർശിനി പദ്ധതിയെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറഞ്ഞു. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരനാണ് മരിച്ചത്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയും ശക്തമാക്കി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്രസംഘത്തിന്റെ സന്ദർശനം പുരോഗമിക്കുന്നു. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആരോഗ്യ പ്രവർത്തകർ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. 2027 സെൻസസിന്റെ ഭാഗമായ സംസ്ഥാനത്ത് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകുമെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ KBiju. 2 ഘട്ടമായാണ് സെൻസസ് നടത്തുന്നത്. 1-ാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ July 1 മുതൽ 30 വരെയാണ്. 2-ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയോടെയാകും നടക്കുകയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
4: സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും സെൻസസ് ഡയറക്ടറേറ്റും കൂടി സംയുക്തമായിട്ട് നടത്തുന്ന ഒരു സെൻസസ്.

0: തിരുവനന്തപുരം ജില്ല സജ്ജമായി. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള വിവരശേഖരണത്തിനായി വിപുലമായ ഉദ്യോഗസ്ഥ ക്രമീകരണങ്ങളാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: റിസർവ് ജീവനക്കാർ ഉൾപ്പെടെ 7,105 ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ സെൻസസ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 6 മണി മുതൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ആദ്യഘട്ട വിവരശേഖരണത്തിൽ ആകെ 34 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുടെ കൃത്യത എന്യൂമറേറ്റർമാരും സൂപ്പർവൈസർമാരും നേരിട്ടെത്തി പരിശോധിച്ച് ഉറപ്പുവരുത്തും. എന്യൂമറേറ്റർമാർ തങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ സെൻസസ് 2027 HLO എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് വീടുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക. സെൻസസ് പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് ജില്ലയിൽ 4 മാസ്റ്റർ ട്രെയിനർമാരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്.
0: പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രകാരമുള്ള പ്രവേശന നടപടികൾ ഇന്ന് മുതൽ ഈ മാസം 17 വൈകിട്ട് 5 മണി വരെ നടക്കും. അലോട്ട്മെന്റ് വിവരങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റായ hscap.kerala.gov.in ലഭ്യമാണ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം NSQF അധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള 1-വർഷ ഏകജാലക പ്രവേശനത്തിന്റെ 1 അലോട്ട്മെന്റും ഇന്ന് admission.vhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ജൂൺ 17 വൈകുന്നേരം 4 മണി വരെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള സ്കൂളുകളിൽ പ്രവേശനം നേടാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. NTA ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇടുക്കി ചിന്നക്കനാൽ മുത്തമ ഉന്നതിയിലെ 236 കുടുംബങ്ങൾക്ക് സർക്കാർ ഉപാധിരഹിത പട്ടയം കൈമാറി. ജനങ്ങൾ കാൽ നൂറ്റാണ്ടുകാലമായി ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ടാറ്റ കമ്പനിയിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത 49 ഏക്കർ ഭൂമിയിലാണ് ഈ ചരിത്രപരമായ ഭൂവിതരണം നടന്നത്. ഇതിൽ 30 ഏക്കറിലധികം ഭൂമിക്ക് ഇപ്പോൾ നിയമപരമായ പട്ടയം അനുവദിച്ചു. ഇതോടെ 2 സെന്റ് മുതൽ 60 സെന്റ് വരെ കൈവശം വച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറി.
0: നിയമസഭാ സാമാജികർക്കായി നടത്തുന്ന 2 ദിവസത്തെ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ബുധനാഴ്ച മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആന്റ് പാർലമെന്ററി സ്റ്റഡീസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പൊന്മുടി എക്കോ ടൂറിസം പ്രവേശനം പുനരാരംഭിച്ചു. കാലാവസ്ഥ മെച്ചപ്പെട്ടതിനാൽ തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാവിലെ നടന്ന കളിയിൽ ടുണീഷ്യയെ 1-5 സ്വീഡൻ പരാജയപ്പെടുത്തി. രാത്രി 9:30 മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ് വെർദെയാണ് എതിരാളി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രം നട തുറന്നു. മിഥുനമൊന്നായ ഇന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിച്ചു. ഈ മാസം 19 നട അടയ്ക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1,118 പോയിന്റ് ഉയർന്ന് 76,664 നിഫ്റ്റി 337 പോയിന്റ് നേട്ടത്തിൽ 23,958 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 1,800 രൂപ കൂടി 111,120 രൂപയും ഗ്രാമിന് 13,890 രൂപയുമാണ് ഇന്നത്തെ വില. മുൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന സുമൻ അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. KSRTC ബസുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2027 സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന 7 വയസ്സുകാരൻ. സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. പ്രവേശന നടപടികൾ ഈ മാസം 17 വരെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ

0: ആദ്യ മത്സരം ഇന്ന് കേപ്പ് വെർദെക്കെതിരെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. തിരുവല്ല ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
3: 1 o'clock. Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26 ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് June 16, 12 o'clock ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും CEO ഡോക്ടർ CN രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9924.
0: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
3: ഹായ്, ഹലോ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ നമ്മൾ നല്ല ടേസ്റ്റുള്ള ഒരു മട്ടൺ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അതായത്, നമ്മളിവിടെ മാത്രമല്ല, നമ്മൾ കേരളത്തിലെ മാത്രമല്ലല്ലോ, പല സ്ഥലത്തെ പരമ്പരാഗതമായിട്ടുള്ള ഫുഡ് എങ്ങനെയാണ്, എന്താണെന്ന് തേടിപ്പിടിച്ച് അത് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്കിഷ്ടം അല്ലേ. ഹിമാചൽ പ്രദേശിന്റെ പരമ്പരാഗതമായ ഒരു നോൺ വെജ് വിഭവമുണ്ട്, ചാ ഗോഷ്ട് എന്ന് പറയും. സാധാരണ മട്ടൺ കറികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൈരും കടലമാവും ചേർത്തിട്ട് ഒരു ഗ്രേവി, ഒരു തിക്നെസ് ഉള്ള ഒരു ഗ്രേവി, അതൊന്നൊന്നര ടേസ്റ്റാണ്. നെയ്ച്ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണ്. ഇന്ന് ആ റെസിപ്പിയാണ് നമ്മൾ രുചിക്കൂട്ടിൽ പറയാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് എല്ലില്ലാതെ കഷ്ണങ്ങളാക്കിയിട്ടുള്ള മട്ടൺ 350 ഗ്രാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ, ചെറിയ സ്പൂൺ മതി. പിന്നെ ഏലക്ക 2 എണ്ണം ചതച്ചത്, വഴനയില ഉണ്ടല്ലോ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വഴനയില 1 എണ്ണം, കറുവപ്പട്ട 3 എണ്ണം ചതച്ചത്, ഗ്രാമ്പു 3 എണ്ണം ചതച്ചത്, നല്ല കട്ട തൈര് 1/2 കപ്പ്, ഉപ്പ് പാകത്തിന് കടുകെണ്ണ 2 വലിയ സ്പൂൺ, കായപ്പൊടി 1 നുള്ള്, മല്ലിപ്പൊടി 1/2 സ്പൂൺ, വറ്റൽമുളക് ചതച്ചത് 1/2 സ്പൂൺ, പച്ചമുളക് 3 എണ്ണം, ഇഞ്ചി ചെറുതായിട്ട് അതായത് നല്ല പൊടിയായിട്ട് അരിഞ്ഞത്, സവാള അരിഞ്ഞത്, കടലമാവ് വറുത്തത് അത് 1 വലിയ സ്പൂൺ വേണം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വീണ്ടും നമ്മൾ കുറച്ച് കട്ട തൈരും ഉപ്പും മല്ലിയിലയും, ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ മട്ടൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഏലക്ക, വഴനീല, പട്ട, ഗ്രാമ്പു, കട്ട തൈര്, ഉപ്പ്, കടുകെണ്ണ, കായപ്പൊടി, മല്ലിപ്പൊടി, വറ്റൽമുളക് ചതച്ചത്, പച്ചമുളക്, ഇഞ്ചി, സവാള അരിഞ്ഞത്, കടലമാവ് വറുത്തത്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, മല്ലിയില ആവശ്യത്തിന്. അപ്പൊ ഇത്ര ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ മട്ടൺ ഉണ്ടാക്കാൻ പോവാണ്. ഫസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ മട്ടണില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ഏലക്ക, വഴനയില, കറുവപ്പട്ട, ഗ്രാമ്പു, നല്ല കട്ട തൈര്, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി ഒരു 3 മണിക്കൂർ മാറ്റിവെക്കുക. അപ്പൊ നമ്മളിപ്പോ ഉച്ചയ്ക്ക് ഇതൊരു മട്ടൺ സ്പെഷ്യൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. അപ്പൊ മട്ടണിൽ ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചതച്ച ഏലക്ക, വഴനീല, പട്ട, ഗ്രാമ്പു, തൈര്, ഉപ്പ് ഇത്രയും നന്നായിട്ട് പുരട്ടി മാറ്റിവെക്കുക. ഇനി പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കായപ്പൊടി, മല്ലിപ്പൊടി, വറ്റൽമുളക് ചതച്ചത്, പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് സവാളയും കൂടി ചേർത്തിട്ട്, സവാള നല്ല കണ്ണാടി പരുവാവുമെന്ന് നമ്മൾ പറയില്ലേ, നല്ലതായിട്ട് വഴന്ന് വരുമ്പോഴേക്കും ലാസ്റ്റ് നമ്മൾ കടലമാവ് വറുത്തത്, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കട്ട തൈരും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഈ പുരട്ടി വെച്ചിരിക്കുന്ന മട്ടണം ചേർത്തിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി പാത്രം അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ 1 മണിക്കൂർ വേവിക്കുക. ലാസ്റ്റ് മല്ലിയില കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ചൂടോടെ ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഈ ഒരു മട്ടൺ ചാ ഗോഷ്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience agadipikina International Conference Biospectrum 2K26 inde bhagamai pre-conference workshop June 16-12 aarambikkunnu. Pramukha shastrajnanum MagGenome Technology, Valgenome Private Limited, Medscape Pharma Private Limited enni sthapanangalude sahasthapakanum CEO yumaya Dr. CN Ramchand വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. സമയം

കണ്ണിന് ചുറ്റും കറുത്ത പാട് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണോ? വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഒരു സിമ്പിൾ ട്രിക്ക് പറയാനായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു സമയം വിത്ത് മീ ആർ ജെ അപർണ. ഈ പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വരുന്നു എന്നുള്ളത്. ഇത് പ്രധാനമായിട്ട് നമ്മൾ ഓവറായിട്ട് സ്ക്രീൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ച് വരുമ്പോൾ, അതും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വെയിറ്റ് വെക്കുക, പെട്ടെന്ന് വെയിറ്റ് കുറയുക, ഇനി നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇനി അതും അല്ലെങ്കിൽ ഓവറായിട്ട് മെഡിസിൻ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുമ്പോഴൊക്കെയാണ് ഇങ്ങനെ സാധാരണ സംഭവിക്കുന്നത്. ഇത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു സങ്കടം മനസ്സിൽ വെക്കേണ്ട, അത് പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. എങ്ങനെയാണെന്നല്ലേ, നമ്മുടെ അടുക്കളയിലുള്ള കുട്ടി ഐറ്റംസ് മതി, ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ നല്ല വൃത്തിയുള്ള ഒരു ചെറിയ ബൗൾ എടുക്കുക, ഇതിലേക്ക് അല്പം പാലെടുക്കുക കേട്ടോ. അതായത് പാല് കാച്ചി വെക്കുമല്ലോ, അങ്ങനെ കാച്ചാത്ത പാലെടുക്കണം, പച്ച പാലെടുക്കുക. അപ്പൊ നല്ല തണുത്ത പാലെടുക്കുക, ഒരു 2-3 ടേബിൾ സ്പൂൺ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി നന്നായിട്ട് കഴുകി പൊടിച്ച മഞ്ഞൾ എടുക്കണം, കാരണം നമ്മൾ കണ്ണിന് ചുറ്റാണ് ഇടുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് മോശമായിട്ടൊരു ഫലം തരും. അപ്പോൾ നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് മഞ്ഞൾ മേടിച്ച് കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മഞ്ഞൾപ്പൊടി എടുക്കുക, 1 ടേബിൾ സ്പൂൺ മതി. ഇനി നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് കേട്ടോ. കാപ്പിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മതി, ഒരുപാടൊന്നും വേണ്ട. ഇനി നമുക്ക് വേണ്ടത് തേനാണ്. തേനിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ്, കണ്ണിന് ചുറ്റുള്ള കറുപ്പൊക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലൊരു ഉപാധിയാണ് തേൻ. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് വേണ്ടത്. എന്തൊക്കെയാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാം: പാല്, മഞ്ഞൾപ്പൊടി, തേൻ, കാപ്പിപ്പൊടി. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് വേണ്ടത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഈ ഒരു പേസ്റ്റ് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക, ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫേസൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇത് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മൃദുവായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാപ്പിപ്പൊടിയൊക്കെ ഉള്ളതാണ്, ഒരുപാടിട്ട് റബ്ബ് ചെയ്യരുത് കേട്ടോ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഉണങ്ങി വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ ആഴ്ചയിൽ 2 തവണ വെച്ച് ചെയ്യുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റുണ്ടാകുന്ന ആ കറുത്ത പാടിനെ മാറ്റാനായിട്ട് സഹായിക്കും. അപ്പോൾ എത്രയുള്ളൂ, വളരെ സിമ്പിളായിട്ട് കണ്ണിന് ചുറ്റുണ്ടാകുന്ന ആ ഒരു കറുത്ത പാടിനെ മാറ്റാനുള്ള ഒരു സൂത്രപ്പണിയാണ് ഇന്ന് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം ചമയത്തിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ RJ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4.

0: തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്നാതിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മ കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് June 16, 12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും CEO ഡോക്ടർ CN രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിപ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

പാട്ട് കേൾക്കാൻ പൊതുവെ നമ്മൾക്കങ്ങനെ ഇന്ന സമയം എന്നില്ലല്ലേ. ഒറ്റയ്ക്കിരിക്കുമ്പോ, സന്തോഷം വരുമ്പോ, വിശേഷ ദിവസങ്ങളിൽ എല്ലാവരും കൂടി ഒത്തുചേരുമ്പോ, യാത്ര ചെയ്യുമ്പോ, എന്തിനേറെ പറയണം, നമുക്കൊരു സങ്കടം വന്നാൽ കൂടി നമ്മൾ പാട്ടിനെ കൂട്ടുപിടിക്കാറുണ്ട്. പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നതിന്റെ ഒരു തെളിവാണ് കേട്ടോ ഇത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജെ അപർണ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, പാട്ട് നമ്മളെ എല്ലാ സമയത്തും കേൾക്കാറുണ്ടെന്ന്. അപ്പോ ഡ്രൈവ് ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റുന്ന ചില പാട്ടുകളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത് സ്വപ്നക്കോട് എന്ന മൂവിയിലെ മലർക്കിളി എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. നമുക്കറിയാം, പ്രണയവും സൗഹൃദവും ഒക്കെ ഇഴകലർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് സ്വപ്നക്കൂട്. കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ്, ജയസൂര്യ, മീര ജാസ്മിൻ, ഭാവന എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു പാട്ടും ചിത്രത്തിലെ പ്രധാനപ്പെട്ട പാട്ടാണ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ചിത്രത്തിലെ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മികച്ചതാണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രമാണ് കേട്ടോ. സംഗീതമൊരുക്കിയിരിക്കുന്നത് മോഹൻ സിത്താര. മധു ബാലകൃഷ്ണൻ, സുനിൽ, ഫഹദ് എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ കേൾക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

അനിയത്തി പ്രാവ് എന്ന മൂവിയും അതിലെ പാട്ടുകളും ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ ഒന്നാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു കാലഘട്ടത്തിലെ കലാലയ ജീവിതവും പ്രണയവും അതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങളും ഒക്കെ കാണിച്ചു തന്ന സിനിമയായിരുന്നു കേട്ടോ അനിയത്തി പ്രാവ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ചാക്കോ ബോബൻ ശാലിനി കോംബോയിൽ വന്ന മറ്റൊരു പ്രണയ മൂവിയാണ്. ഇവരുടെ കോംബോയിൽ വന്നിട്ടുള്ള എല്ലാ പ്രണയ മൂവികളും ഹിറ്റാണ് എന്നത് മറ്റൊരു സത്യമാണ് കേട്ടോ. ചിത്രത്തിലെ എല്ലാ പാട്ടുകളും ഒരുപോലെ ഹിറ്റാണ്. എങ്കിലും ചാക്കോച്ചൻ ആ ബൈക്കിൽ വരുമ്പോ ഒരു പാട്ടുണ്ട്, ഒരു രാജമല്ലി എന്ന് തുടങ്ങുന്ന പാട്ട്. ആ ഒരു പാട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഗ്രാമഫോണിലൂടെ കേൾക്കാൻ പോകുന്നത്. എസ് രമേശൻ നായരാണ് കേട്ടോ ഈ പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഔസേപ്പച്ചനാണ്. പാടിയിരിക്കുന്നത് MG ശ്രീകുമാർ. കേൾക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

നമ്മളൊക്കെ ഒരുപാട് ഒരുപാട് ചിരിച്ച സിനിമയായിരുന്നു ചതിക്കാത്ത ചന്തു. സിനിമ പറയുന്നത് ഒരുപാട് നെഗറ്റീവ് സൈഡ് അതുപോലെ തന്നെ ഒരുപാട് സങ്കടമുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ കണ്ടിരുന്നപ്പോ അറിയാതെ ചിരിച്ചു പോവല്ലേ, അത് തന്നെയായിരുന്നു ആ ചിത്രത്തിന്റെ വിജയവും. ചിത്രത്തിലെ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മികച്ചതാണെങ്കിലും യാത്ര പോകുമ്പോ നമുക്ക് കേൾക്കാൻ പറ്റിയ ഒരു പാട്ട്, അതായത് ബസ്സിന്റെ വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് ഹെഡ്ഫോണിൽ ഇങ്ങനെ കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ട്, മഴമീട്ടും എന്ന് തുടങ്ങുന്ന പാട്ട്. ആ ഒരു പാട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്, സംഗീതം ഒരുക്കിയിരിക്കുന്നത് അലക്സ് പോളാണ്. ജോത്സ്ന, ബാലു എന്നിവർ ചേർന്ന് പാടിയ ഈ ഒരു പാട്ട് കേൾക്കാം അടുത്തതായി.

மார் அத்தனாசியஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ் திருவல்ல ஆட்டோனமஸ் டிபார்ட்மெண்ட் ஆஃப் பயோசயன்ஸ் സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26 ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് June 16, 12 ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോ പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും CEOയുമായ ഡോക്ടർ CN രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

പാടുമ്പോ കേൾക്കാൻ പറ്റുന്ന പാട്ടുകളൊക്കെ ആയിട്ടാണ് ദാ ഗ്രാമഫോൺ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. പൊതുവെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കുന്ന പാട്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിപ്പോ ഡ്രൈവ് ചെയ്യുന്നവരാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഉറങ്ങിപ്പോകാതിരിക്കുന്ന എന്നാൽ അത്യാവശ്യം കേൾക്കാൻ സുഖമുള്ള പാട്ടുകളൊക്കെ ആയിരിക്കും. അത്തരത്തിലുള്ള പാട്ടുകളാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് മീശ മാധവൻ എന്ന മൂവിയിലെ ഐക്കോണിക് ആയിട്ടുള്ള സോങ് ആണ് കരിമിഴിക്കുരുവി എന്ന് തുടങ്ങുന്ന സോങ്. ഈ ഒരു പാട്ട് ഇപ്പൊ കേട്ടാലും നമ്മൾ അറിയാതെ ഈ പാട്ടിനൊപ്പം ഒന്ന് മൂളി പോകുന്നത് പതിവാണല്ലേ. ഗിരീഷ് പുത്തഞ്ചേരിയാണ് കേട്ടോ മനോഹരമായ ഈ പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം ഒരുക്കിയിരിക്കുന്നത് വിദ്യാസാഗറും വി ദേവാനന്ദ്, സുജാത മോഹൻ എന്നിവർ ചേർന്ന് പാടിയിട്ടുള്ള ഈ ഒരു പാട്ട് തന്നെ കേൾക്കാം ഗ്രാമഫോണിൽ.

കൊള്ളിക്കുന്ന ഡയലോഗുകളൊക്കെ ആയിട്ട് ലാലേട്ടൻ തകർത്ത് അഭിനയിച്ച മൂവിയാണ് പ്രജ. പ്രജ എന്ന സിനിമയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിലും നമ്മൾ ഇന്ന് അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മൾ നേരെ പാട്ടിലേക്ക് പോവുകയാണ്. ചിത്രത്തിലെ അല്ലികളിൽ എന്ന് തുടങ്ങുന്ന പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് MD രാജേന്ദ്രനാണ് കേട്ടോ. സംഗീതം ഒരുക്കിയിരിക്കുന്നത് MG രാധാകൃഷ്ണൻ. പാട്ട് പാടിയിരിക്കുന്നത് സുജാത ചേച്ചിയും ചേർന്നിട്ട്. കേൾക്കാം ഈ മനോഹരമായ ഗാനം ക്രോമഫോണിലൂടെ.

അങ്ങനെ യാത്രക്ക് കൂട്ടാകാൻ കഴിയുന്ന ഒരുപിടി പാട്ടുകളൊക്കെ ആയിട്ട് ഗ്രാമഫോൺ ആണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കണ്ണിൽ കാശി തുമ്പകൾ എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ. ഈ ഒരു പാട്ട് ഡ്രീംസ് എന്ന മൂവിയിലെയാണ്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. സംഗീതം വിദ്യാസാഗറാണ്. പി ജയചന്ദ്രൻ, ഗായത്രി അശോക് എന്നിവർ ചേർന്നിട്ടാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. കേൾക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

0: Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് ജൂൺ 16 12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കെ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ സി എൻ രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

ശ്രീനിവാസൻ എന്നിവർ തകർത്തഭിനയിച്ച മൂവിയായിരുന്നു അയാൾ കഥ എഴുതുകയാണ്. ചിത്രം വളരെ വ്യത്യസ്തമായ ഒരു കഥയായിരുന്നു നമ്മളോട് പറഞ്ഞത്. ചിത്രത്തിലെ സങ്കീർണതകൾക്കൊപ്പം നിൽക്കുന്ന മനോഹരമായ പാട്ടുകളും ഈ മൂവിയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ. ചിത്രത്തിലെ ആകാശ താമര എന്ന് തുടങ്ങുന്ന സോങ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പങ്കാളിയാകാൻ പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളിലൂടെയാണ് ഈ ഒരു പാട്ട് സഞ്ചരിക്കുന്നത്. കൈതപ്രമാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. സംഗീതം ഒരുക്കിയിരിക്കുന്നത് രവീന്ദ്രൻ മാഷ്, പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ദാസേട്ടനും. കേൾക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

ജയറാം തകർത്ത് അഭിനയിച്ച ചിത്രമായിരുന്നു വൺ മാൻ ഷോ. ജയറാമിനൊപ്പം തന്നെ ലാലും ഈ ഒരു മൂവിയിൽ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്ന് അഭിനയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. ഈ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും ഒന്ന് വൈബ് ചെയ്യാൻ പറ്റിയ പാട്ടുകളാണ് കേട്ടോ. എങ്കിലും നമ്മൾ ഇന്ന് ഗ്രാമഫോണിലൂടെ കേൾക്കാൻ പോകുന്നത് ചിത്രത്തിലെ റോസാപ്പൂ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. കൈതപ്രമാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം സുരേഷ് പീറ്ററും പാടിയിരിക്കുന്നത് MG ശ്രീകുമാറും ചിത്ര ചേച്ചിയും ചേർന്നിട്ട്. കേൾക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

അറിയാതെ അയാളെ മറഞ്ഞു നിന്ന് പ്രേമിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അവരെ സ്നേഹിക്കുന്നത്. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരുപാട് സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന ഒരു ടൈമാണത്. അപ്പോ അത്തരത്തിലുള്ള ഒരു പ്രണയം പറഞ്ഞ ചിത്രമായിരുന്നു യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ജയറാമേട്ടൻ ഈ ഒരു മൂവിയില് തകർത്തഭിനയിക്കുകയായിരുന്നു കേട്ടോ. ചിത്രത്തിലെ ഒന്ന് തൊടാൻ എന്ന് തുടങ്ങുന്ന സോങ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് കൈതപ്രമാണ്, സംഗീതം ജോൺസൺ മാഷ്, പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ. ഈ മനോഹരമായ ഗാനത്തോടുകൂടി ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡും ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം ഗ്രാമഫോണിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് ജൂൺ 16 12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ സി എൻ രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
1: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
2: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോസയൻസ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26 ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് June 16, 12 ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും CEO ഡോക്ടർ CN രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നമസ്കാരം, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ സീനിയർ കൺസൾട്ടന്റ് പ്രയോറിറ്റി ക്ലിനിക് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസ് ഡോക്ടർ ഷെറി കുര്യാക്കോസ് ആൻഡ് ഇന്റേൺ ഡോക്ടർ ആഷിത സിബിച്ചനാണ് ഉള്ളത്. ഡെന്റൽ മാനേജ്മെന്റ് ഓഫ് മെഡിക്കലി കോംപ്രമൈസ്ഡ് പേഷ്യൻസ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഷെറിൽ ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും.
2: താങ്ക് യു അമൃത. ഡെന്റൽ മാനേജ്മെന്റ് ഓഫ് മെഡിക്കലി കോംപ്രമൈസ്ഡ് പേഷ്യൻസ് അഥവാ മെഡിക്കൽ പ്രശ്നങ്ങളുള്ള രോഗികൾ എങ്ങനെ ദന്തചികിത്സ നടത്താം, ഇങ്ങനെയുള്ള രോഗികളുടെ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. നമ്മളിൽ പലർക്കും തോന്നാറുണ്ട് ദന്തചികിത്സ എന്നത് ഒരു സാധാരണ പ്രക്രിയ മാത്രമാണ്, പക്ഷേ എല്ലാ രോഗികളെയും ഒരേ രീതിയിൽ ചികിത്സിക്കാൻ നമുക്ക് കഴിയില്ല. ചിലർക്ക് ശരീരത്തിൽ പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, വൃക്കരോഗം, രക്തസ്രാവ കൂടുതലുള്ള രോഗങ്ങൾ മുതലായവർ. ഇങ്ങനെയുള്ള രോഗികൾക്ക് ദന്തചികിത്സ ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മമായി ഒരു പ്ലാനിംഗ് ആവശ്യമുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ നമുക്ക് മനസ്സിലാകാവുന്നത് എന്താണ് ഈ മെഡിക്കലി കോംപ്രമൈസ് പേഷ്യൻസ് എന്നും അവർക്ക് ദന്ത സംരക്ഷണം എങ്ങനെ വ്യത്യസ്തമാണെന്നും എന്തൊക്കെയാണ് ഡോക്ടറും രോഗിയും പാലിക്കേണ്ട മുൻകരുതലുകളും എന്നിവയെക്കുറിച്ച് നമുക്ക് വിശദമായി ഡോക്ടർ ആശിത പറയുന്നതായിരിക്കും.
1: ഓക്കെ ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മെഡിക്കൽ കോംപ്രമൈസ്ഡ് പേഷ്യൻസ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്?
3: മെഡിക്കലി കോംപ്രമൈസ്ഡ് പേഷ്യൻ്റ് എന്നത് ശരീരത്തിൽ ചില സിസ്റ്റമിക് രോഗങ്ങൾ ഉള്ളതുകൊണ്ട് ദന്തൽ ചികിത്സ ചെയ്യുമ്പോൾ പ്രത്യേക മുൻകരുതലുകൾ ആവശ്യമുള്ള രോഗികളാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, വൃക്കരോഗം, ആസ്മ, എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരം കൂടുതലുള്ള രോഗങ്ങൾ. ഇത്തരം രോഗികളിൽ സാധാരണ ചികിത്സ പോലും അപകടകാരിയായിരിക്കും. അതിനാൽ ചികിത്സ സുരക്ഷിതമായി പ്ലാൻ ചെയ്യണം.
1: ഓക്കെ ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള രോഗികൾക്ക് നമ്മൾ ഡെന്റൽ ചികിത്സ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമായി വരുന്നത്?
3: കാരണം അവരുടെ ശരീരത്തിന്റെ പ്രതികരണം സാധാരണ രോഗികളുടേതിനേക്കാൾ വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് പ്രമേഹ രോഗികൾക്ക് മുറിവ് ഭേദമാക്കാൻ സമയമെടുക്കും, ഇൻഫെക്ഷന് കൂടുതൽ സാധ്യതയുണ്ട്. ഹൃദ്രോഗികൾക്ക് ചില അനസ്തെറ്റിക് ഡ്രഗ്സ് അപകടമാകും. വൃക്ക രോഗികൾക്ക് മരുന്നുകളുടെ അളവ് കുറയ്ക്കണം. അതുകൊണ്ടാണ് മുഴുവൻ മെഡിക്കൽ ഹിസ്റ്ററി മനസ്സിലാവുകയും മുൻകരുതലുകൾ എടുത്ത് മാത്രം ചികിത്സ തുടങ്ങാവൂ.
1: ഓക്കെ. ഇപ്പൊ ഷെറിൽ ഡോക്ടർ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞു, പ്രമേഹം, ഹൃദ്രോഗം, വൃക്കരോഗം ഉള്ളവർക്കൊക്കെ ഈ ഒരു ഡെന്റൽ ചികിത്സ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പൊ ഈ പ്രമേഹമുള്ള രോഗികൾക്ക് നമ്മൾ എങ്ങനെയാണ് ചികിത്സ നൽകുന്നത്?
3: പ്രമേഹ രോഗികളിൽ ഇൻഫെക്ഷൻ കൺട്രോൾ അത്യന്തം പ്രധാനമാണ്. അവർക്ക് മുറിവ് മന്ദഗതിയിൽ ഭേദമാകുന്നതാണ്. അതിനാൽ മോർണിംഗ് അപ്പോയിന്റ്മെന്റ്സ് ആണ് നല്ലത്. കാരണം അപ്പോൾ ബ്ലഡ് ഷുഗർ താരതമ്യേന സ്ഥിരതയുള്ളതായിരിക്കും. അതുകൂടാതെ ചിലപ്പോൾ ആന്റിബയോട്ടിക്സ് നൽകാറുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ചികിത്സ ചെയ്യുന്നതിന് മുമ്പ് ബ്ലഡ് ഷുഗർ ലെവൽ നിയന്ത്രണത്തിൽ ഉള്ളതാണോ എന്ന് ഉറപ്പിക്കണം.
1: ഓക്കെ. ഇനി ഹൃദ്രോഗമുള്ളവർക്ക് നമ്മൾ എങ്ങനെയാണ് ചികിത്സ നൽകുന്നത്?
3: ഹൃദ്രോഗമുള്ള രോഗികളിൽ അനസ്തേഷ്യ നൽകുമ്പോൾ അഡ്രിനാലിൻ ഉള്ള അനസ്തെറ്റിക് ഒഴിവാക്കണം. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായവർക്ക് കുറഞ്ഞ 6 മാസം കഴിഞ്ഞ ശേഷം മാത്രമേ പല്ലെടുക്കാൻ പോലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാവൂ. ആന്റിപ്ലേറ്റ്ലിൻ മരുന്നുകൾ, ഉദാഹരണം ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രിൽ, രക്തം കട്ട പിടിക്കാൻ ഇത് ഉപയോഗിക്കുന്നതാണ്. കഴിക്കുന്നവർക്ക് ബ്ലീഡിംഗ് കൂടുതലായിരിക്കും. അതിനാൽ പ്രൊസീജിയേഴ്സ് മുന്നോടിയായി അവരുടെ മെഡിക്കൽ ഡോക്ടേഴ്സിനോട് കൺസെന്റ് ആവശ്യമായി
1: വരുന്നുണ്ട്. ഇനി വൃക്കരോഗമുള്ളവർക്ക് ഡെന്റിസ്റ്റുകൾ മുൻകരുതലുകൾ എടുക്കണമെന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അത് എന്തെല്ലാമാണ്?
3: വൃക്കരോഗികളിൽ മരുന്നുകൾ ഉപയോഗത്തിന് ഉദാഹരണമായി പെയിൻ കില്ലേഴ്സ് മരുന്നുകൾ അഥവാ വേദന സംഹാരികളിൽ കഴിക്കുന്നതിന് പ്രത്യേക നിർദ്ദേശം ആവശ്യമാണ്. അതിനാൽ ഡ്രഗിന് ഡോസേജ് കുറയ്ക്കണം. നെഫ്രോളജിസ്റ്റിന്റെ നിർദ്ദേശം അനുസരിച്ച് ചില മരുന്നുകൾ നെഫ്രോടോക്സിക് ആകാം, അതിനാൽ അവ ഒഴിവാക്കണം. ദന്ത ചികിത്സ പ്ലാൻ ചെയ്യുമ്പോൾ അവരുടെ ഡയാലിസിസ് സ്കെഡ്യൂൾ കൂടി പരിഗണിക്കണം. ഇത്തരത്തിലുള്ളവർ ആശുപത്രിയിൽ തന്നെ ചികിത്സ ചെയ്യുന്നതാണ് നല്ലത്.
1: നല്ലത്.
3: പുഷ്പഗിരിയിൽ ഇത്തരത്തിലുള്ളവരെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുന്നതാണ്.
1: ഓക്കെ ഓക്കെ ഡോക്ടർ. ഇനി ഡോക്ടർ, ഈ രക്തം കട്ട പിടിക്കുന്ന ഒരു അവസ്ഥ പലരിലും ഉണ്ടാവും. അത് ഉദാഹരണത്തിന് ഹീമോഫീലിയ. ഇപ്പൊ ജന്മനാ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയുള്ളവർക്ക് ഈ ഡെന്റൽ ചികിത്സ എങ്ങനെ സുരക്ഷിതമാക്കാം?
3: ഇത്തരത്തിലുള്ള രോഗികൾ ചെറിയ പല്ല് പറിക്കൽ പോലും വലിയ രക്തസ്രാവത്തിന് കാരണമാകും. അതിനാൽ ബ്ലഡ് ടെസ്റ്റ് നടത്തി രക്തം കട്ട പിടിക്കുന്ന ശേഷി പരിശോധിക്കണം. മെഡിക്കൽ ക്ലിയറൻസ് എടുത്ത ശേഷം മാത്രം പല്ലെടുക്കാവൂ. മറ്റ് സർജറി ചികിത്സ മെഷേഴ്സ് ഇതിനു ശേഷം ഉപയോഗിക്കാം.
4: ഓക്കെ, അപ്പൊ നമ്മൾ പറയാറുണ്ട് ഒരു ഡോക്ടറെ കാണുമ്പോൾ ഒരു അസുഖത്തിനാണ് നമ്മൾ ചികിത്സയ്ക്ക് ചെല്ലുന്നതെങ്കിലും മറ്റെന്തെങ്കിലും ഒക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതും കൂടി ഡോക്ടറിനോട് ഷെയർ ചെയ്യണം എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പല്ലിന്റെ കാര്യത്തിലും. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ എപ്പോഴും സിമ്പിളായിട്ട് കാണുന്ന ഒരു കാര്യമാണ് പല്ല്, അതിനൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഇത്രത്തോളം ഭീകരമാണോ എന്ന് പോലും ചിന്തിച്ചു പോകുന്നത്. അപ്പോൾ ഒരു രോഗി ഡെന്റിസ്റ്റിനെ കാണുമ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് അറിയിക്കേണ്ടത്?
3: ഇത് വളരെ പ്രധാനമാണ്. പലരും അവരുടെ മരുന്നുകൾ, രോഗാവസ്ഥകൾ, സർജറി ഹിസ്റ്ററി തുടങ്ങിയവ പറയാതെ പോകാറുണ്ട്. എന്നാൽ അത് അപകടമാണ്. അതുകൊണ്ട് താങ്കളിൽ ഉള്ള എല്ലാ രോഗങ്ങളും കഴിക്കുന്ന മരുന്നുകളും അലർജി ഉള്ളത് ഇല്ലയോ എന്തായാലും ഡെന്റിസ്റ്റിനെ അറിയിക്കുന്നതാണ്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന സമയത്ത് ചികിത്സ നടത്തണം. ചികിത്സ ശേഷം പാലിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പലപ്പോഴും ഈ രോഗങ്ങളുള്ള രോഗിയെ മറച്ചു വെക്കാറുണ്ട്. അതിനാൽ ഡോക്ടറിനോട് താങ്കളുടെ രോഗങ്ങൾ പറയുന്നതിന് ഡോക്ടർ രോഗത്തിന്റെ പ്രീ ഓപ്പറേറ്റീവ്, പോസ്റ്റ് ഓപ്പറേറ്റീവ്, ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനാണ് കൃത്യ പ്രതിരോധ സംവിധാനങ്ങളുടെ ചികിത്സ ചെയ്യാൻ കഴിയും.
4: ഓക്കെ, അപ്പോ ഇത്രയുമാണ്, ഇത്രയുമല്ല എന്തായാലും ഇല്ല, ഈ ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്തായാലും ഈ ഡെന്റൽ മാനേജ്മെന്റ് ഓഫ് മെഡിക്കലി കോംപ്രമൈസ്ഡ് പേഷ്യൻസ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? ഷെറിൽ ഡോക്ടറിന് എന്താണ് പറയാനുള്ളതെന്നും കൂടി കേൾക്കാം.
2: നേരത്തെ ഡോക്ടർ അശ്വിത പറഞ്ഞ പോലെ തന്നെ ഈ പ്രമേഹമുള്ളവർക്ക് ഏർലി അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കണമെന്ന് പറയുന്നത്, എന്റെ അഭിപ്രായത്തിൽ എല്ലാ മെഡിക്കലി കോംപ്രമൈസ് പേഷ്യൻസിനും നമ്മൾ ഏർലി അപ്പോയിന്റ്മെന്റ്സ് ആണ് കൊടുക്കേണ്ടത്. അവരിങ്ങനെ ഇരുന്നിരുന്ന് മുഷിയരുത്. അവർക്ക് രാവിലെ അത് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഏർലി ആൻഡ് ഷോർട്ട് ബെറ്റർ, നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ഷോർട്ടർ അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് ഏർലി അപ്പോയിന്റ്മെന്റ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ആസ്മാറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ഇവരുടെ കയ്യിൽ ഇൻഹെയിലർ കരുതണമെന്ന് വളരെ പ്രധാനപ്പെട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അവർ കയ്യിൽ എവിടെ പോയാലും, പ്രത്യേകിച്ച് ഒരു ഡെന്റൽ ട്രീറ്റ്മെന്റ് വരുമ്പോഴും അവർ ഇൻഹെയിലർ കയ്യിൽ കരുതണം. നമ്മുടെ വായും ആരോഗ്യവും ശരീരത്തിന്റെ മുഴുവൻ ആരോഗ്യത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിനാൽ മെഡിക്കൽ പ്രശ്നങ്ങളുള്ളവർ ദന്ത ചികിത്സ ഒഴിവാക്കാതെ ഡോക്ടറോട് തുറന്നു പറയുകയും ആവശ്യമെങ്കിൽ അവരുടെ ഫിസിഷ്യന്റെ നിർദ്ദേശപ്രകാരം ചികിത്സ സ്വീകരിക്കുകയും ചെയ്യണം. സുരക്ഷിതമായ ചികിത്സയും നല്ല ബോധവൽക്കരണമാണ് മികച്ച ദന്താരോഗ്യത്തിന്റെ രഹസ്യം.
4: താങ്ക് യു ഡോക്ടർ.
3: മേ ഹാ ഉത്തർ ഭാരത് കാ ജനസംഖ്യ കിലേ യെ ദന്ത ബിന്ദു കേ രഹിയൂ. മൂ കി സഫായി ബനായി രഖ്നേ കിലേ ദിൻ മേ ദോ ബാർ ബ്രഷ് കരേ, രാത് മേ ബ്രഷ് കർനാ ബഹുത് ജറൂരി ഹൈ. ഹൽക്കെ ദർദ്, സംവേദനശീലതാ യാ ദാന്തോ കെ ബീച്ച് ഖാനാ ഫസ്നേ ജൈസേ ഛോട്ടേ ലക്ഷണോ കി ജാഞ്ച് ഡോക്ടർ കി മദദ് സേ കരാനി ചാഹിയേ. ദാന്തോ കി സഫായി ഘർ പർ ഫ്ലോസ് കി മദദ് സേ കി ജാ സക്തി ഹൈ ജോ ദോ ദാന്തോ കെ ബീച്ച് ചലായാ ജാതാ ഹൈ. ദാന്തോ കോ ടൂത്ത്പിക് കി സഹായതാ സേ ഭി സാഫ് കിയാ ജാ സക്താ ഹൈ. അഗർ ദാന്ത് സാഫ് നഹീ കിയേ ഗയേ ഹൈ തോ ഹർ 6 മഹീനേ മേ ദാന്തോ കി സഫായി കർവായിയേ. യേ കേവൽ ഡോക്ടർ കി മദദ് സേ അൾട്രാസോണിക് സ്കേലർ ദ്വാരാ ഹട്ടായാ ജാ സക്താ ഹൈ. ദാന്തോ കി സഫായി കിലേ സഭി ഡെന്റൽ ക്ലിനിക്കോ മേ സുവിധ ഉപലബ്ധ ഹൈ. പുഷ്പഗിരി ഡെന്റൽ കോളേജ് മേ ബി യഹ സുവിധ ഉപലബ്ധ ഹൈ. ഹം പുഷ്പഗിരി ഡെന്റൽ കോളേജ് സേ ഹൈ ഔർ ആപ് സുബഹ 9 ബജേ സേ ദോപഹർ 3 ബജേ തക് ഹംസേ മിൽ സക്തേ ഹൈ. മൂഹ് ക്യാൻസർ കാ ഏക് ആം കാരണ സ്നഫ് തംബാകു സൂങ്നാ ഹൈ ജോ ഉത്തർ ഭാരത് മേ ബഹുത് പ്രചലിത് ഹൈ. യേ അത്യന്ത് ഖതർനാക് ഹൈ ഔർ മൂഹ് മേ ഛോട്ടെ ചാലേ സഫേദ് യാ ലാൽ ദംബോ കാ കാരണ ബൻ സക്താ ഹൈ ജോ സപ്താഹ സേ അധിക സമയ തക് രഹ സക്തേ ഹൈ. ഐസെ ലക്ഷണോ പർ ധ്യാൻ ദേനാ ഔർ ഉപചാർ കർവാനാ ആവശ്യക് ഹൈ. തംബാകു യാ ബിനാ ധുഏ വാലേ തംബാകു കാ പ്രയോഗ് നാ കരേ യേ ബഹുത് ഖതർനാക് ഔർ ജാൻ ലേവാ ഹോ സക്താ ഹൈ. അന്ത് മേ ദിൻ മേ ദോ ബാർ ബ്രഷ് കരേ ഔർ ടൂത്ത്പേസ്റ്റ് കാ ഉപയോഗ് കർക്കേ ബ്രഷ് കരേ. സാൽ മേ ദോ ബാർ ദന്ത് ചികിത്സക് കേ പാസ് ജായ. ചിപ്ചിപ് ഭോജൻ ഔർ തംബാകു കാ സേവൻ നാ കരേ. ഹമാരേ സമ്പർക് കാ നമ്പർ യഹ ഹൈ 9188117058. The following is the contact number 9188117058.
4: റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിറ്റോക്ക് ആണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് മെഡിറ്റോക്കിൽ നമ്മൾ പറഞ്ഞത് ഡെന്റൽ മാനേജ്മെന്റ് ഓഫ് മെഡിക്കലി കോംപ്രമൈസ്ഡ് പേഷ്യൻസ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് സീനിയർ കൺസൾട്ടന്റ് പ്രയോറിറ്റി ക്ലിനിക് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസ് ഡോക്ടർ ഷെറിൽ കുര്യാക്കോസ് ആൻഡ് ഇന്റേൺ ഡോക്ടർ ആശിത സിബിച്ചൻ. കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി. ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: മാർ അത്തനാസിയസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോസയൻസ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26 ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് June 16, 12 ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും CEO ഡോക്ടർ CN രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് ജൂൺ 16 12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ സി എൻ രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്.

റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491.
0: Popcorn, the complete filmy show.
2: ഹലോ, സിനിമാ ലോകത്തെ പുതിയ പുതിയ വാർത്തകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അപ്പൊ അതൊക്കെ പറയാനായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു പോപ്കോൺ വിത്ത് മീ RJ അപർണ. അപ്പൊ ഇന്ന് എനിക്ക് ആദ്യം പറയാനുള്ളത് ഒരു മലയാള സിനിമയെ കുറിച്ചാണ് കേട്ടോ. ഇങ്ങനെ എടുത്തു പറയുന്നതെന്നല്ലേ, എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം നമ്മള് കുറച്ചു നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു മൂവിയെ കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത് കേട്ടോ. പ്രേക്ഷക നിരൂപക പ്രശംസ ഏറെ നേടിയൊരു ചിത്രമായിരുന്നു ടിയാൻ. ടിയാൻ എന്ന സിനിമയ്ക്ക് ശേഷം മുരളി ഗോപിയുടെ തിരക്കഥയിൽ GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രം അനന്തൻകാട് എന്ന സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ ഇതാ ഇങ്ങനെ റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ക്യാരക്ടറിന്റെയും പോസ്റ്റർ വരുമ്പോൾ നമ്മൾ എല്ലാവരും ആ ഒരു മൂവിയെ കുറിച്ചാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പൊ റീസെന്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത് ശാന്തി ബാലചന്ദ്രന്റെ ക്യാരക്ടർ പോസ്റ്റാണ് കേട്ടോ. ചിത്രത്തിലെ കാർത്തി എന്ന കഥാപാത്രവുമായിട്ടാണ് ശാന്തി എത്തുന്നത്. June 25 കേട്ടോ ഈ ഒരു മൂവി വേൾഡ് വൈഡ് റിലീസിനായിട്ട് എത്തുന്നത്. ആകാംക്ഷ നിറക്കുന്ന രംഗങ്ങളാണ് ഈ ഒരു സിനിമയുടെ ടീസറിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ആ ഒരു ടീസർ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു മൂവി കാണാനായിട്ടുള്ള എല്ലാ ആകാംക്ഷയും മനസ്സിൽ നിറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയാം. June 25 സിനിമ വേൾഡ് വൈഡ് റിലീസാകും. ആര്യ നായകനായി എത്തുന്ന ഒരു ചിത്രം കൂടിയാണ് കേട്ടോ ഇത്. ആര്യയോടൊപ്പം തന്നെ വമ്പൻ താരനിരയാണ് ഈ ഒരു ചിത്രത്തിൽ എത്തുന്നത്. തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമായിട്ട് തന്നെയാണ് ചിത്രത്തിൽ ആര്യ എത്തുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് നമുക്ക് കാഴ്ച വരുന്നൊരുക്കാൻ എന്തൊക്കെയോ ഈ ഒരു മൂവിയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് എല്ലാ സൂചനയും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ടീസറിലായാലും അതുപോലെ തന്നെ ക്യാരക്ടർ പോസ്റ്ററിലായാലും നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു മൂവിക്ക് എല്ലാവിധ ആശംസയും പറഞ്ഞുകൊണ്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ. ആ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കേൾക്കുന്നത് പോപ്കോൺ ആണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ്. നമ്മുടെ തിയേറ്ററിലും ഒ ടി ടിയിലും ഒക്കെ വമ്പൻ വിജയം നേടിയ ഒരു ചിത്രം, ഭാഷയ്ക്കൊക്കെ അപ്പുറമായിട്ട് മലയാള സിനിമയുടെ പേര് ഇങ്ങനെ ഉയർത്തിക്കാട്ടിയ ഒരു ചിത്രമാണ് എക്കോ. എക്കോ എന്ന ചിത്രത്തിന് ശേഷം ആരാധ്യ സ്റ്റുഡിയോസ് ഇത് അവതരിപ്പിക്കുന്ന പുതിയ ചിത്രം, അതിനെ കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഈ ഒരു മൂവിയുടെ പേരും ഭയങ്കര വ്യത്യസ്തമാണ്, ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പേരാണ് കേട്ടോ. ചിത്രത്തിന്റെ പേര് പൂച്ചസാർ എന്നാണ്. ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററും റിലീസ് ആയിട്ടുണ്ട്. ആരാധ്യ സ്റ്റുഡിയോസിന്റെ ബാനറിൽ എം ആർ കെ ജയറാം ആണ് കേട്ടോ ചിത്രം നിർമ്മിക്കുന്നത്. വാഴ ടു ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത റജിവാൻ അബ്ദുൾ ബഷീർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നൊരു പ്രത്യേകതയും പൂച്ചസാർ എന്ന മൂവിക്കുണ്ട് കേട്ടോ. ജോ ആൻഡ് ജോ, 18+, അതുപോലെ തന്നെ ബ്രോമൻസ് തുടങ്ങിയ ചിത്രങ്ങളുടെ രചനയും സംവിധാനവും നിർവഹിച്ച അരുൺ ഡി ജോസ് ആണ് ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത്. അപ്പോ ഈ ഒരു മൂവിക്ക് എല്ലാവിധ ആശംസകളും പറഞ്ഞ് നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ. ഇതാ വരുന്നു പാട്ട്, കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് ജൂൺ 16-12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ സി എൻ രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. പോപ്കോൺ ദ കംപ്ലീറ്റ് ഫിലിമി ഷോ.
1: സിനിമാ ലോകത്തെ ചൂടുള്ള വിശേഷങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് ഒരു തമിഴ് ചിത്രത്തെ കുറിച്ചാണ് കേട്ടോ. മൂവി ഏതാണെന്നല്ലേ പറയാം. ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മുടെ മലയാളികളുടെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നായികയാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അഭിനേത്രിയാണ് സ്വാസിക എന്ന് പറയുന്നത്. സ്വാസിക വീണ്ടും തമിഴിൽ ദാ നമ്മുടെ മലയാളികളുടെ പേര് ഉയർത്തിക്കാട്ടാൻ പോവുകയാണ് കേട്ടോ. ഒരു മികച്ച കഥാപാത്രവുമായിട്ടാണ് സ്വാസിക വീണ്ടും തമിഴിൽ ദാ ഉയർന്നു വരുന്നത് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. 2016 ഹിറ്റ് ചിത്രം പിച്ചൈക്കാരന് ശേഷം വിജയ് ആന്റണിയും സംവിധായകൻ ശശികുമാറും ഒന്നിക്കുന്ന 100 സ്വാമി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇതാ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ചിത്രത്തിൽ സുപ്രധാന കഥാപാത്രമായി എത്തുന്നത് സ്വാസികയാണ് കേട്ടോ. തമിഴ് ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള 100 സ്വാമിയിൽ സെൽവി എന്ന കഥാപാത്രത്തിലാണ് സ്വാസിക വീണ്ടും എത്തുന്നത്. സ്വാസികയെ കൂടാതെ ലിജോ മോളും ഈ ഒരു ചിത്രത്തിൽ എത്തുന്നുണ്ട് കേട്ടോ. ചിത്രം June 19 തിയേറ്ററുകളിൽ എത്തും. അമ്മ മകൻ ബന്ധത്തിന്റെ വൈകാരികത പറയുന്ന ഒരു ചിത്രമാണിതെന്ന് നമുക്ക് ആ ഒരു ടീസറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഭക്ഷണം, ഉറങ്ങാൻ ഒരിടം, ഒരു കൂട്ട് എന്നിവയാണ് മനുഷ്യന് വേണ്ടത് എന്ന ലിജോ മോളിന്റെ സംഭാഷണത്തിലൂടെയാണ് ട്രെയിലർ തുടങ്ങുന്നത്. അതിവൈകാരികമായ അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് ഇതെന്ന് നമുക്ക് ഈ ഒരു ടീസറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പൊ എന്തായാലും ഈ ഒരു മൂവി വൻ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു ചെറിയ പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. ഞാൻ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് ജൂൺ 16 12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ സി എൻ രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: திருவல்ல முத்து ஏட்டுமானூர் பாப்கார்ன் தி கம்ப்ளீட் ஃபில்மி ஷோ.
1: അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്യുന്ന ബോളിവുഡ് ചിത്രം ബന്ദറിന്റെ വിശേഷങ്ങളാണ് ഇനി എനിക്ക് പറയാനുള്ളത്. കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ലോകത്തെ വിശേഷങ്ങളും വാർത്തകളും ഒക്കെയായിട്ട് പോപ്കോൺ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. അപ്പൊ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ബന്ദറിന്റെ വിശേഷമാണ് പറയാനുള്ളത്. ബന്ദർ എന്ന ബോളിവുഡ് ചിത്രം എന്താണ് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അതില് നമ്മുടെ മലയാളികളുടെ അഭിമാനമായിട്ട് ഒരാളുണ്ട്, മറ്റാരുമല്ല ഇന്ദ്രജിത്താണ് കേട്ടോ. ചിത്രത്തിലെ ഇന്ദ്രജിത്തിന്റെ പ്രകടനം കണ്ട് എല്ലാവരും മലയാളികളെ അമ്പരപ്പ്

ഞങ്ങളുടെ രണ്ടുപേരും കാഴ്ചവെക്കുന്നത്. കെന്നഡിക്ക് ശേഷം അനുരാഗ് സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണിത്. കാമുകിയുടെ വ്യാജ ലൈംഗിക ആരോപണത്തെ തുടർന്ന് ജയിലിൽ പോകുന്ന കഥയാണ് ഈ ഒരു ചിത്രം പറയുന്നത്. അതില് ഇന്ദ്രജിത്തും രാജ്ബി ഷെട്ടിയും എത്തുന്നതോടെ തന്നെ ചിത്രത്തിന്റെ ആ ഒരു കഥാഗതി അങ്ങ് മാറി മറിയുകയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ചിത്രത്തിന് വളരെ അധികം നല്ലൊരു ആശംസ പറഞ്ഞുകൊണ്ട് ഇനിയും ഇനിയും വിജയങ്ങൾ കരസ്ഥമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു ചെറിയ പാട്ട് കേട്ടാലോ? ഇതാ വരുന്ന പാട്ട്, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 കൂട്ടായി.

0: The Complete Filmy Show.
1: സിനിമാലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് ഒരു മലയാള സിനിമയെ കുറിച്ചിട്ടാണ് കേട്ടോ. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന ബാലൻ ദ ബോയ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇതാ പുറത്തു വന്നിരിക്കുകയാണ്. ഏറെ ദുരൂഹതകളും നിറച്ച് ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ട്രെയിലറിൽ പ്രേക്ഷകരുടെ ആകാംക്ഷ എങ്ങനെ പിടിച്ചുപറ്റുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് കേട്ടോ. സുഷിൻ ശ്യാം ഒരുക്കിയ സംഗീതം ദാ ഈ ഒരു ടീസറിനെ മികച്ചതാക്കുന്നുണ്ട്. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖ താരങ്ങൾ ചേർന്നിട്ടാണ് കേട്ടോ ഒന്നിലധികം ഭാഷകളിൽ ബാലന്റെ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുന്നത്. അജയ് ദേവ്ഗൺ, സൂര്യ ശിവകുമാർ, നാഗചൈതന്യ, രാജ് ബി ഷെട്ടി എന്നിവർ ചിത്രത്തിന്റെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലുള്ള ട്രെയിലർ റിലീസാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു മൂവി വമ്പൻ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പോപ്കോണിന്റെ എപ്പിസോഡിൽ നിന്ന് പതിയെ ഞാൻ ഇവിടുന്ന് ടാറ്റാ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം പോപ്കോണിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. അപ്പൊ കേട്ടോടെ ഇരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് ജൂൺ 16-12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽ ജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ സി എൻ രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26 ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് June 16, 12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും CEO ഡോക്ടർ CN രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ്

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: റേഡിയോ മെക്ഫാസ് 90.4. ടൈം ചെക്ക്.
3: 4 o'clock.

0: എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
1: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: സീറോ ഡെലിവറി.
4: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
4: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012 58 66

0: ರೇಡಿಯೋ ಕಫೆ. ದಿಸ್ ಈಸ್ ರೇಡಿಯೋ ಕಫೆ.
1: ചായ ഒക്കെ കുടിച്ചോ, ചായ ഒക്കെ കുടിച്ചോ. ഗുഡ് ഈവനിങ്. അപ്പൊ എല്ലാവരും ചായ കുടിച്ച് സെറ്റായിട്ട് ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്തായാലും ഞാൻ വരുന്നതിന് മുൻപ് തന്നെ പലരും എന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഒരു കഴിവ് അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് വേറെ ആർക്കല്ല, നമ്മുടെ ഫോട്ടോ വെച്ചിക്കാരന് സ്വന്തമാണ്. എങ്ങനെ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതോ രണ്ടു മൂന്ന് ദിവസം നമ്മുടെ ശബ്ദം ഇങ്ങനെ കേൾക്കാതിരിക്കുമ്പോഴേക്കും അങ്ങനെ ഗസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഇന്ന് വൈകുന്നേരം ദീപയായിരിക്കും റേഡിയോ കഫേയിലെന്ന് അങ്ങനെ ഗസ് ചെയ്തെന്തായാലും ജയങ്കരേട്ടൻ റേഡിയോ കഫേയിൽ എന്റെ പേര് സഹിതം 355 പറഞ്ഞു എന്നുള്ളതാ. ഞാനെങ്ങാനും അല്ലായിരുന്നെങ്കിൽ ചമ്മിപ്പോയനെ ഇന്ന് ജയങ്കരേട്ടൻ. അപ്പൊ എന്തായാലും എല്ലാവരെയും റേഡിയോ കഫേയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ജയങ്കരേട്ടൻ പറഞ്ഞതുപോലെ ഇന്ന് ദീപയാണ് കൂടെയുള്ളത്. അപ്പൊ വേഗം തന്നെ 9495730333 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജസ് ആയിട്ട്, നമ്മളുടെ ഞാൻ പറയല്ലോ ലിമിറ്റഡ് സീറ്റ് ആണ്, അപ്പൊ വേഗം തന്നെ സീറ്റ് ഉറപ്പിക്കുക. 9495730333 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. എന്താണ് ജയങ്കരേട്ടൻ അയച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമസ്കാരം ദീപ, എല്ലാവർക്കും നല്ലൊരു ശുഭസായാഹ്നം നേർന്നുകൊണ്ട് ഞാനും ഇതാ റേഡിയോ കഫേ എത്തിയെന്ന് അറിയിക്കുന്നു അറിയിക്കുന്നു അറിയിക്കുന്നു. 3 പ്രാവശ്യം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ജയങ്കരേട്ട ഗുഡ് ഈവനിങ്. അടുത്ത മെസ്സേജ് സലിൽ കുമാർ. സലലേട്ടൻ ഹാവ് എ ടീ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയമാണ് അവിടെ. അടുത്തത് സുലൈ ചേട്ടൻ, ഹായ് ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സുലൈ ചേട്ടാ, ഗുഡ് ഈവനിങ്. സുലൈ ചേട്ടൻ എന്താണ് അയച്ചിരിക്കുന്നത്? കഴിഞ്ഞ ആഴ്ച റീവൈൻഡിൽ എൻ്റെ ഒരു അനുഭവക്കുറിപ്പായിരുന്നു. എന്നാൽ ആ പരിപാടി ഓൺലൈനിൽ കേൾക്കുന്ന മിക്കവാറും ആളുകൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ഞാനൊരു വർക്കിനിടയിൽ ഇടയ്ക്ക് കേട്ടുകൊണ്ടിരുന്നു. അനീഷ് കൊല്ലമ്പടിയോട് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു, അത് കേൾക്കാമെന്ന് ഞാനും കരുതി. പക്ഷെ അദ്ദേഹത്തിന് തീരെ കേൾക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു. ഇത്തരം സാഹചര്യത്തിൽ ആ പരിപാടി ഒരിക്കൽ കൂടി പ്രക്ഷേപണം ചെയ്യുകയോ പുനഃപ്രക്ഷേപണം ചെയ്യുകയോ വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുലൈ ചേട്ടാ, പുനഃപ്രക്ഷേപണം നമുക്ക് അതായത് ഒരു പ്രാവശ്യം കൂടി എപ്പോഴെങ്കിലും നമുക്ക് ആ ലെറ്റർ വായിക്കാന്നേയുള്ളൂ. പക്ഷെ പുനഃപ്രക്ഷേപണം നമുക്ക് പറ്റില്ലല്ലോ, ലൈവായിട്ട് നമ്മളത് പോയി. അപ്പം അതിൻ്റെ ഒരു റിപ്പീറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. റെക്കോർഡഡ് ഷോയ്ക്ക് മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളൂ. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഒന്നും കൂടി ആ ലെറ്റർ വായിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം കേട്ടോ. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് എൽസി ചേച്ചിയാണ്. ഗുഡ് ഈവനിങ് ഡിയർ ദീപു എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് എന്താണാവോ. എൽസി ചേച്ചി ഗുഡ് ഈവനിങ്. രാജപ്പൻ ചേട്ടൻ എത്തിയിട്ടുണ്ട്, സൂപ്പർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. രാജപ്പൻ ചേട്ടാ ഗുഡ് ഈവനിങ്. സൽമൈത്ത ഗുഡ് ഈവനിങ് മാക്ഫാസ്റ്റ്. ഹായ് ദീപക്കുട്ടി. ഹായ് സൽമൈത്ത, ഗുഡ് ഈവനിങ്. ഹായ് ദീപ, ഞാനും എത്തി കുട്ടികളെത്തി എന്ന് പറഞ്ഞിട്ട് ഷീജ ചേച്ചി ഫുൾ ബിസിയാണ്. അപ്പൊ കുട്ടികൾ വന്നു. ഈ ടൈം എന്ന് പറയുന്നത് സ്കൂൾ വിട്ട് കുട്ടികൾ വരുന്ന സമയമാണ്. നമ്മൾ എങ്ങനെയെങ്കിലും റേഡിയോ കഫേ ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കോ. ഇനിയിപ്പോ അവരൊരു ബഹളം അങ്ങോട്ട് തുടങ്ങും അല്ലേ ഷീജ ചേച്ചി. അപ്പൊ എന്തായാലും എല്ലാവരും അത്യാവശ്യം എല്ലാവരും വന്ന സ്ഥിതിക്ക് നമുക്കൊരു പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത്, കുട്ടികളൊക്കെ വന്നല്ലോ, അപ്പൊ അതുകൊണ്ട് നമ്മൾ അവർക്കും കൂടി വേണ്ടിയിട്ട് ഒരു അടിപൊളി പാട്ടിട്ടങ്ങ് നമുക്ക് ഈ ഒരു ഷോ ഫസ്റ്റ് തന്നെ കൊഴുപ്പിക്കാം എന്ന് നമ്മൾ പറയില്ലേ. അതുപോലെ ഫസ്റ്റ് തന്നെ ഈ ഷോയുടെ ഒരു നല്ലൊരു പാട്ട്, പഴയ പാട്ടാണ്, പക്ഷെ പഴയ പാട്ടാണല്ലോ നമുക്കിഷ്ടം. പഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പഴയ പാട്ടൊന്നും അല്ല കേട്ടോ. നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചില പാട്ടുകളിൽ ഒന്നാണ് ഈ പാട്ട്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം.

തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ റേഡിയോ കഫേ. This is Radio Cafe. Radio.

അങ്ങനെ നല്ലൊരു അടിപൊളി പാട്ട് കേട്ട് നമ്മള് റേഡിയോ കഫേയിലേക്ക് സിനിമാ സ്കോപ്പിലേക്ക് തിരിച്ച് എത്തിയിരിക്കുകയാണ്. നല്ലൊരു പാട്ടാണ്. പഴയ പാട്ടാണെങ്കിൽ ആ പാട്ടിന്റെ ഒക്കെ ഒരു ഓളം എന്ന് പറയുന്ന ഒരു രക്ഷയില്ല അല്ലേ. അതുപോലെയുള്ള പാട്ടുകളാണ്. അപ്പൊ വേഗം തന്നെ 9495730333 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. ഇനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയിക്കുക. അപ്പൊ ഇന്ന് നമ്മളുടെ ഫസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. സിനിമാ സ്കോപ്പാണ് ഫസ്റ്റ് റൗണ്ട്. ഇന്ന് രണ്ടേ രണ്ട് ചോദ്യം ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് രണ്ടേ രണ്ട് ചോദ്യം. ഒന്നൊരു ഡയലോഗ് കൽപ്പിച്ചിട്ട് സിനിമ ഏതാണെന്ന് പറയണം. ഒന്നൊരു പാട്ടിന്റെ ഇടയ്ക്കലത്തെ ഒരു പോർഷൻ കൽപ്പിക്കും. ആ സിനിമയും പാട്ടും ഏതാണെന്ന് പറയണം. സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാനൊരു പാട്ടിന്റെ ഇടയ്ക്കലത്തെ ഒരു പോർഷൻ, അത് നമ്മളുടെ പാട്ടായിട്ടല്ല ബീജിയം, ഇടയ്ക്കലത്തെ ബീജിയം പോഷൻ, ബീജിയം നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വന്നിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ. ശില്പ ഒറ്റപ്പാല ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അതാണ്, ഒറ്റപ്പാലത്ത് നിന്നാണ് ഓടി വന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള താമസം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ രണ്ടുപേരെ കാണുന്നു, ഒരാളല്ലേ ഉള്ളൂ ശില്പ, രണ്ട് ഓട്ടക്കാരികളെ കാണുന്നുണ്ട് കേട്ടോ. ശരി, അപ്പൊ എന്തായാലും ഫസ്റ്റ് ഞാൻ ആ സിനിമയുടെ ഇടയ്ക്കലത്തെ പാട്ടിന്റെ ഇടയ്ക്കലത്തെ പോർഷൻ കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണെന്ന് പറയണം. പെട്ടെന്ന് തന്നെ പിടിയിട്ടൊന്നേ കേട്ടോ.

ഇത്രയുള്ളൂ ഇത്രയുള്ളൂ, സിമ്പിളാണ്. യെസ്, ആകാശ് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. വെരി ഗുഡ്, ആകാശാണ് ഫസ്റ്റ് പ്രൈസ് കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ. ആകാശാണ് ആദ്യം പാട്ട് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ കേട്ടതേ ഉള്ളൂ, അപ്പോഴേക്കും ഉത്തരം പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ മുഴുമിപ്പിച്ചില്ല, അതിനു മുൻപ് ആകാശ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി ആരൊക്കെയാണ് ഉത്തരം പറയുന്നതെന്ന് എനിക്കൊന്ന് കാണണം. വേഗം തന്നെ അയച്ചോളൂ, കാരണം ഈ പാട്ടെന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. യെസ്, രണ്ടാമത് ചുമത്ര ചേച്ചി, ഞാൻ ഇവിടെ ചുമത്രക്കരിയായിട്ടിരിക്കുമ്പോൾ വേറെ ആർക്കും ഞാൻ സെക്കൻഡ് പ്രൈസ് കൊടുക്കില്ല എന്നുള്ള ആ ഒരു വാശിപ്പുറത്ത് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെക്കൻഡ് പ്രൈസ് പോയിരിക്കുന്നത് ഗീത ചേച്ചി ചുമത്ര. അപ്പോഴാണിത് അടുത്തത്. ആഹാ, ഇത്ര അടുത്തു നിന്ന് ചുമത്രക്കാരി അയച്ചെങ്കിൽ ഞാൻ ദൈഡേക്കൊന്ന് തൂന്ന് അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൽമൈത്ത് അയച്ചിട്ടുണ്ട് തേർഡ് പ്രൈസ്. അപ്പോൾ സൽമൈത്തൊക്കെയാണ് തേർഡ്. അപ്പോൾ ആകാശ ചെറുക്കടവ്, ഗീത ചേച്ചി ചുമത്ര, സൽമൈത്ത, ഇടയക്കുന്ന, അപ്പൊ ഇവര് മൂന്നുപേരും കൊണ്ടുപോയി കേട്ടോ. അപ്പൊ ഇനി ആരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഷീജ ചേച്ചി, എന്നാ പിന്നെ ഈ മൂന്നുപേര് കറക്റ്റ് ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് ഞാനെങ്കിലും ഒരു മുട്ട വാങ്ങിക്കണ്ടേന്ന് പറഞ്ഞിട്ട് തെറ്റുത്തരം പറഞ്ഞിട്ടുണ്ട്. അല്ല, ആ പാട്ടല്ല, പക്ഷെ ആ പാട്ടിനകത്ത് സെയിം പോലെ ഒരു സംഭവം ഉണ്ട്. നടൻ അത് തന്നെയാണ്, ആ സിനിമയിലെ നടനാണ് ഈ സിനിമയിലുള്ളത് കേട്ടോ ഷീജ ചേച്ചി. പക്ഷെ ആ പാട്ടിലും അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയ കുഴപ്പം പറയുന്നില്ല. സുലൈ ചേട്ടൻ രണ്ടുപേരുണ്ടെങ്കിൽ ഓടിയതാവില്ല, ഓടിച്ചതാവുന്ന അത് ശില്പക്കിട്ടുള്ളതാണ്. ഇനി ആർക്കും ഒത്തിരി അറിയില്ല ഇത് ഏത് പാട്ടാന്ന്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കേൾപ്പിച്ചേരാം. ശില്പ, ഓടിയെത്തിയത് വെറുതെ ആയല്ലോ, പാട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് ഞാൻ ഒന്നും കൂടി കേൾപ്പിക്കാം. ഒന്നും കൂടി കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് ഷുവറാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പറഞ്ഞവരാരും സിനിമ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. അതും കൂടി ഉണ്ടെങ്കിലേ ഞാൻ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും, അത് ഞാൻ ഓർത്തില്ല. സിനിമയുടെ പേര് വേഗം പറയൂ. അപ്പോൾ ഇത് പാട്ട് പറഞ്ഞതിൽ ഇവർക്കാണ് മൂന്ന് പേർക്ക്. ഇനി സിനിമയുടെ പേര് പറയുന്നവർക്ക് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി കേൾപ്പിച്ചു തരാം.

0: എന്ത് രസം അത് കേൾക്കാനല്ലേ, നല്ല രസമുണ്ട്. ഞാൻ ചിലപ്പോ ഇത് നമ്മൾ ഈ റേഡിയോ കഫേയിലേക്കൊക്കെ ഇടയ്ക്ക് വേണ്ടിട്ട് ഈ ഇതുപോലെയുള്ള പോർഷൻസ് ഒക്കെ എടുക്കുമ്പോഴാണ് ഞാൻ തന്നെ വിചാരിക്കുന്നത് എന്ത് ഭംഗിയാണ് അത് കേൾക്കാൻ വേണ്ടിട്ടെന്ന്. വരി ശരിക്കും പോലെ അറിയുന്നില്ല, അതാണ് കാര്യം എന്ന് പാടി കേൾപ്പിച്ചാലോ മതി ശില്പ, ഏതാണെന്ന്. രാജപ്പൻ ചേട്ടൻ എന്താ പറഞ്ഞിരിക്കുന്നത്? രാജപ്പൻ ചേട്ടൻ കറക്റ്റ് ആൻസർ ആണ്, പാട്ട് കറക്റ്റ് ആണ്. ഇനി സിനിമ പേര് ആരൊക്കെയാണ്? യെസ്, സിനിമ പേര് ഫസ്റ്റ് കൊണ്ടുപോയിരിക്കുന്നത് ഇടയക്കുന്നത്തേക്കാണ്, നമ്മുടെ സൽമൈത്ത. കറക്റ്റ് ആൻസർ. അടുത്തത് അതിന് നമ്മുടെ ആകാശ് സെക്കൻഡ് ആയി പോയി. കറക്റ്റ് ആൻസർ ആകാശ്. ഇനി ഷീജ ചേച്ചി, ചേച്ചി അവിടുന്നും പോയി. അതുമല്ല, ആ സിനിമയിലും ഉണ്ട്, അങ്ങനെ തന്നെയുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പാട്ടിലെ നായകനാണ് ഇതിലുള്ളത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ ഇതല്ലല്ലോ, ഇത് നമ്മുടെ ലാലേട്ടന്റെ പടമല്ലേ ഇപ്പൊ പറഞ്ഞത്. സുലൈ ചേട്ടൻ അങ്ങോട്ട് കത്തുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. രാജപ്പൻ ചേട്ടൻ അതന്നെ ആ ആളാണ് പാടിയിരിക്കുന്നത്. നമ്മളെ വേറിട്ടൊരു ശബ്ദമുള്ള ഒരാളാണ് പാടിയിരിക്കുന്നത് ആ പാട്ട്. അത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ശബ്ദമല്ല, പക്ഷെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ശബ്ദം. ഒരുപാട് പാട്ടുകളൊന്നും നമുക്ക് ആ ഒരു ശബ്ദത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതായത് സ്വർണ്ണലത, സ്വർണ്ണലത പാടിയിട്ടുള്ള പാട്ടാണ്. ആ ഒരു ക്ലൂവും കൂടി ഞാൻ തരാം. അടുത്തത് സൽമൈത്ത, സ്വർണ്ണലത എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തോ വേണം, അങ്ങനെ ഒരു വരി ഉണ്ടെന്ന് തോന്നുന്നു. ശില്പയാ, എന്തോ വേണം വേണം, രണ്ടടി വേണം തോന്നുന്നു. എൽസ് ചേച്ചി, എനിക്ക് പ്രൈസ് ഒന്നും വേണ്ട, കാര്യം എനിക്കറിയില്ല, ഞാനൊരു പാവ ശ്രോതാവെന്ന്. അറിയാത്തപ്പം അങ്ങനെയൊക്കെ പറയും. ഗീത ചേച്ചി സിനിമയുടെ പേര് കറക്റ്റാണ്. ഇവരങ്ങനെ തന്നെ ഓർഡർ ഒന്ന് തെറ്റിയെങ്കിൽ ഇവർക്ക് തന്നെ മൂന്ന് പേർക്ക് കേട്ടോ പ്രൈസ് അടിച്ചിരിക്കുന്നത് സിനിമ പേര് പറഞ്ഞതിലും. അടുത്തത് നമുക്ക് ഇതാരാണ്, ഫെബിൻ ആണോ മെസ്സേജ് അയച്ചിരിക്കുന്ന? യെസ്, ഫെബിൻ വെൺപാല. കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. അപ്പൊ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു മെസ്സേജ് അയക്കുന്നത്, അതായിട്ടാണ് ഇവിടെ മെസ്സേജ് കാണുന്നത് കേട്ടോ. അപ്പൊ വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. അപ്പൊ എന്തായാലും ഞാനിനി ഉത്തരം പറയുമ്പോൾ, ശില്പ എന്തോ വേണം എന്ന് പറഞ്ഞായിരുന്നു, എന്തോ വേണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം പറയട്ടെ. അപ്പൊ ഞാൻ കൈയടി കൊടുക്കട്ടെ, കൈയടിക്ക് ശേഷം നമ്മൾ ഉത്തരം പറയുന്നതായിരിക്കും. ഓക്കെ, ഹൈവേ സിനിമ കേട്ടിട്ടില്ലേ? ഹൈവേ സിനിമ, ഹൈവേ സിനിമയിലെ ഒരു തരി കസ്തൂരി, ഇതിലെവിടെയാ വേണം എന്നുള്ളത്? ഇനി എനിക്കുള്ള വരി മാറിപ്പോയതാണോ? ആ അതന്നെ അതന്നെ, അത് സത്യമാണ് കേട്ടോ. ഒരു തരി കസ്തൂരി കുളിർമണം മെയ്യാകെ വേണം, അവസാനം കറക്റ്റാണ് ശിൽവ, വേണം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊന്നും ഇല്ലല്ലോ, അത് കറക്റ്റ് ആയിട്ടുണ്ട്. എന്തോ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ ശരിയാണ് കേട്ടോ. അപ്പൊ ഒരു അരമാർക്ക് കുട്ടിക്ക് തരാം, അത്രയും ഓടി വന്നിട്ട് പറഞ്ഞതല്ല, അതുകൊണ്ട് ഒരു അരമാർക്ക് ഞാൻ തരുന്നുണ്ട്. ഒരു തരി കസ്തൂരി നല്ല സ്വർണ്ണലത പാടിയിട്ടുള്ള പാട്ടാണ്, നല്ല സൂപ്പർ സോങ് അല്ലേ ഹൈവേ സിനിമയിലെ. ഷീജ ചേച്ചി ലാസ്റ്റ് കിട്ടിയത്, ലാസ്റ്റ് കിട്ടിയതെന്ന് മലരമ്പം തഴുകുന്ന പറഞ്ഞു, കേളി വിപിനം പറഞ്ഞു. ശില്പ അതേ ഓർമ്മ ഒന്നുള്ളൂ, ആ പോട്ടെ, ആ വേണമെന്നെങ്കിലും ഓർമ്മ വന്നല്ലോ, നല്ല കാര്യം. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത ക്വസ്റ്റലിലേക്ക് പോവാണ്. അപ്പൊ എല്ലാവർക്കും ഞാൻ കൈയടിയൊക്കെ തന്നു, സൂപ്പർ ആയിട്ടുണ്ട്. അടുത്തത് ഡയലോഗാണ്, ഈ ഡയലോഗ് കേട്ടിട്ട് ഏത് സിനിമയിലേതാണ് എന്ന് പറയണേ. ജയങ്കരേട്ടനെ ഒന്നും കാണുന്നില്ലല്ലോ, ഫോട്ടോ ചിക്കാരൻ എവിടെ പോയി? എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോഴേ ഇവിടുന്ന് നാട് വിട്ടു എന്നാ തോന്നുന്നത്, അനക്കമില്ല. അടുത്തത് നമുക്ക് എന്തായാലും അടുത്ത ഡയലോഗ് കേൾക്കാം. എന്താണിത്? ഫെബിൻ വെൺപാല. ആ വേൾഡ് കപ്പ് ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാം വരുന്നുണ്ട് കേട്ടോ, ഈ ആഴ്ച തന്നെ ഉണ്ടാവും. അപ്പൊ അടുത്തത് കേൾക്കാം, ഒരു ഡയലോഗാണ്, ട്രോളായിട്ടുള്ള ഒരു ഡയലോഗാണ്, നമ്മൾ പലവട്ടം കേട്ട് കേട്ട് പോയിട്ടുള്ള ഒരു ഡയലോഗാണ്. അപ്പൊ ഈ ഡയലോഗ് കേട്ടിട്ട് ഏത് സിനിമയിലേതാണെന്ന് പറയണം.
1: വഴിയറിയില്ല, ഒരു അജ്ഞാത പ്രേതം കിടക്കണ കണ്ടാൽ മുഖം വെട്ടിച്ച് നടക്കരുത്, മൃതദേഹം പൊതുദർശനത്തിന് വെക്കരുത്, ആരും റീത്ത് സമർപ്പിക്കരുത്, പോലീസിനെ കൊണ്ട് ആകാശത്തേക്ക് വെടിവെപ്പിക്കരുത്, പാവം കാക്കകൾ മനസമാധാനത്തിൽ പറന്നോട്ടെ, കത്തിക്കുമ്പോ തീ ഉപയോഗിക്കരുത്, പിന്നെ വടിയിട്ട് കുത്തി അളക്കണ പരിപാടി വേണ്ട, ശവത്തിലായാലും മറ്റുള്ളൊരു കുത്തിവേദനിപ്പിക്കുന്ന കാണാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല.
0: ലാസ്റ്റ് ഒരു കൂട്ടക്കരച്ചിലാണ്, ആരുടെ ഡയലോഗാണെന്ന് മനസ്സിലായല്ലോ അല്ലെ. അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ആ ശബ്ദം നമ്മുടെയൊക്കെ മനസ്സിൽ രജിസ്റ്റർ ആയിട്ടുള്ള ശബ്ദമാണ്. ഏത് സിനിമയാണെന്ന് പറയുക എന്നുള്ളതാണ് ഇനി നിങ്ങൾക്കുള്ള ടാസ്ക്. ലക്ഷ്മിപ്രിയ ചേച്ചി ഫസ്റ്റ് പ്രൈസ് അടിച്ചുകൊണ്ട് പോയി മക്കളെ. അടുത്തത് സൽമൈത്ത, ഇനി എന്തൊക്കെ സംഭവിച്ചാൽ ഇടയക്കുന്നത്തേക്ക് ഞാൻ ഒരു പ്രൈസ് എങ്കിലും കൊണ്ടുപോകുമെന്നുള്ള വാശിയായിരുന്നു. ആ വാശി അങ്ങ് കറക്റ്റായി, സെക്കൻഡ് പ്രൈസ് സൽമൈത്തൊക്കെ ഞാൻ കൊടുക്കുന്നു. ഇനിയും ജയങ്കരേട്ടൻ, ദീപ എനിക്ക് ഇത്തിരി തിരക്ക് വന്നതുകൊണ്ടാണ് കാണാഞ്ഞത് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ജയങ്കരേട്ട, സൽമയത്ത്. അതെ, നമ്മുടെ മണിച്ചേട്ടന്റെ ഡയലോഗാണ്. നമുക്ക് പ്രത്യേകിച്ച് വേറൊരാള് നമുക്ക് പറയേണ്ട ആവശ്യം പോലും ഇല്ല കേട്ടോ. അപ്പം എന്തായാലും അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെതാണെന്ന് സൽമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ലക്ഷ്മിപ്രിയ ചേച്ചിയും സൽമയത്തെയാണ് കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഒരു ക്ലൂവും കിട്ടിയല്ലോ. നമ്മുടെ മണിച്ചേട്ടൻ അഭിനയിച്ച സിനിമയാണ്. അതിനകത്ത് ഇടയ്ക്കൊരു ശബ്ദം കേൾക്കുമ്പോൾ അതിലെ നായകൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാവും. ശില്പ ഇന്ന് ഓടി വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല. കുട്ടി ഓടി വന്നത് കൊണ്ടാണോ ആരെങ്കിലും ഓടിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, സുലൈ ചേട്ടൻ പറഞ്ഞതുപോലെ. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടേക്ക് കത്തുന്നില്ല, ഓടി വന്ന ക്ഷീണമാണ് കേട്ടോ. അവിടെ ഇരിക്കാൻ ഒന്നുകൂടി കേൾപ്പിച്ചരാം. ഷീബ ചേച്ചിയാണ് തേർഡ് പ്രൈസ് കൊണ്ടുവരിക്കുന്നത്. അങ്ങനെ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരേ ഒരു ചിന്ത. ആഹാ, കുമരകത്തേക്ക് ഇന്ന് ഒരു ട്രോഫിയെങ്കിലും കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും അത് എടുത്തോണ്ട് പോയി എന്നുള്ളതാണ് മൂന്നാമത്തെ നമ്മുടെ പ്രൈസ്. അപ്പൊ എന്തായാലും ഞാൻ ശില്പയ്ക്ക് വേണ്ടിയിട്ട്, ഞാൻ പാവം കുട്ടി ഓടി വന്നാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് കേൾപ്പിക്കാവേ.
1: വലിയ ഒരു അജ്ഞാത പ്രേതം കിടക്കണ കണ്ടാൽ മുഖം വെട്ടിച്ച് നടക്കരുത്, മൃതദേഹം പൊതുദർശനത്തിന് വെക്കരുത്, ആരും റീത്ത് സമർപ്പിക്കരുത്, പോലീസിനെ കൊണ്ട് ആകാശത്തേക്ക് വെടിവെപ്പിക്കരുത്. പാവം കാക്കകൾ മനസമാധാനത്തിൽ പറഞ്ഞോട്ടെ. കത്തിക്കുമ്പോ തീ ഉപയോഗിക്കരുത്, പിന്നെ വടിയിട്ട് കുത്തി അളക്കണ പരിപാടി വേണ്ട. ശവത്തിലായാലും മറ്റുള്ളൊരു കുത്തിവേദനിപ്പിക്കുന്ന കാണാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല.
0: യെസ്, അതിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദിലീപേടനാണ്. മണിച്ചേട്ടനും കലാഭവമണിയും ദിലീപ് അഭിനയിച്ച സിനിമയാണ്. പിന്നെ കുറേ കുട്ടിപ്പട്ടാളംസ് പുറകിലുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇനിയെങ്കിലും ഒന്ന് ഗസ് ചെയ്യോ ഏതാണ് സിനിമയെന്നുള്ളത്. കുറേ കുട്ടിപ്പട്ടാളവും കലാഭവമണിയും ദിലീപും ഒക്കെ അഭിനയിച്ച സിനിമ ഏതായിരിക്കും? ഇതുപോലെ ഇത് ഭയങ്കര തമാശയായിട്ടാണ് പറയുന്നത്, അത് നമുക്ക് മനസ്സിലാവല്ലോ. സീരിയസ് അല്ല, തമാശയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് കണക്ട് ചെയ്താൽ മതി. ആ സിനിമയുടെ ഒരുപാട് കോമഡി ഉണ്ട്, ഒരുപാട് കോമഡിയുള്ള ഒരു സിനിമയാണ്. നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ള സിനിമയാണ്. ഷീജ ചേച്ചിക്ക് കത്തി, കറക്റ്റ് ആൻസർ. ഷീജ ചേച്ചി, സുലൈ ചേട്ടൻ പടം കണ്ടിട്ടുണ്ട്, പേര് ഓർമ്മയിലാണ്. ലോകകപ്പിന്റെ പ്രോഗ്രാം വരുന്നുണ്ട് കേട്ടോ, ഉറപ്പായിട്ടുണ്ട്. അടുത്തത് ഫെബിൻ വെൺപാലിൽ നിന്ന്, കറക്റ്റ് ആൻസർ ഫെബിൻ. ആകാശ്, ആകാശ് ഇത്തിരി വൈകിപ്പോയി, കറക്റ്റ് ആൻസർ. സുലൈ ചേട്ടൻ പടം കണ്ടിട്ടുണ്ട്, സംയുക്ത ഓർമ്മയ്ക്കുള്ളതല്ലേ? അതെ, സംയുക്ത ഓർമ്മയ്ക്കുള്ളതാണ്. ഷൈജ ചേച്ചി കറക്റ്റ് ആൻസർ. ശില്പകുട്ടി എവിടെ പോയി? ഇനിയെങ്കിലും ഒന്ന് പറയുമോ? ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ക്ലൂ തരാനാണ്? മറ്റേ വണ്ടി ഓടിച്ച് ദിലീപ് പുറകിൽ കലാഭവമണിയും വെച്ചിട്ടുണ്ട്, ഇതിൽ ആ സൈക്കിൾ പോകുന്നുണ്ടിട്ട് കൊതിയാവുന്നു എന്ന് പറയില്ലേ? ചവിട്ടി ചവിട്ടി ചവിട്ടി പോകുമ്പോൾ അത് ഏത് സിനിമയായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. സൈക്കിള് സൈഡിൽ കൂടി പോകുന്ന കാണുമ്പോൾ കൊതിയാവുന്നു, കാരണം അത്ര സ്പീഡിലാണ് സൈക്കിള് പോകുന്നത്. ഗീത ചേച്ചി കറക്റ്റ് ആൻസർ. രാജേഷ് പച്ചാളം, പച്ചാളം രാജേഷ് ചേട്ടാ എവിടെയായിരുന്നു? വൈകിയാണെങ്കിലും ഞാനും എത്തി ടീച്ചർ. രാജേഷ് പച്ചാള, രാജേഷ് ചേട്ടൻ പച്ചാളത്തു നിന്ന് വന്നതുകൊണ്ട് മാത്രം ഞാനത് അംഗീകരിക്കുന്നു, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇറക്കി വിട്ടേനെ ക്ലാസ്സിൽ നിന്ന്. ജയങ്കരേട്ടാ കറക്റ്റ് ആൻസർ. ശില്പ, ശില്പ കിട്ടി കിട്ടി കിട്ടി. ഓ ശില്പക്ക് കിട്ടി, ഇനി നമ്മൾ ക്ലാബ് കൊടുക്കാൻ പോവാണ്. കറക്റ്റ് ആൻസർ കിട്ടി കിട്ടി കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എൽസി ചേച്ചി കറക്റ്റ് ആൻസർ. മിനി ചേച്ചി ചുമത്രയിലേക്ക് ഒരു മുട്ട വിടുന്നിട്ടുണ്ട്, പകുതി ഗീത ചേച്ചിക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നു വിടാം കേട്ടോ. തെറ്റുത്തരം രാജപ്പൻ ചേട്ടൻ കറക്റ്റ് ആൻസർ. മുന്നേ അറിയിക്കണം, മെസ്സേജ് അയക്കുക തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ക്ലാപ്പ് തരട്ടെ. കലാഭവമണി, ദിലീപ് കുറെ കുട്ടിപ്പട്ടാളം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഏതാ സിനിമയെന്ന്. കുബേരൻ, കുബേരൻ സിനിമയിലെ ഡയലോഗാണ്. രാജേഷ് ചേട്ടൻ ഇപ്പൊ കിട്ടി കറക്റ്റ് ആൻസർ. എനിക്ക് മുട്ട വേണ്ട, അഞ്ചെണ്ണം വീട്ടിലിരിപ്പുണ്ടെന്ന് ഗീത ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പം മിനി ചേച്ചി വെച്ചോ കേട്ടോ. അപ്പം എന്തായാലും എല്ലാവർക്കും രണ്ട് ചോദ്യം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, മാക്സിമം എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പം കൺഗ്രാറ്റുലേഷൻസ്. ശരി ഉത്തരം പറഞ്ഞവർക്ക്, മുട്ട പറഞ്ഞവർക്കും, കറക്റ്റ് ആൻസർ പറഞ്ഞവർക്കും ഒക്കെ താങ്ക് യു സോ മച്ച്. കാരണം ഓരോ റൗണ്ടിൽ തെറ്റും പറയണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ചോദ്യങ്ങൾ വെറുതെ പോവില്ലേ. ഓ ശരി, അപ്പം എന്തായാലും നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. അതിനുശേഷം എല്ലാത്തിനും കൃത്യം കൃത്യ ആൻസർ പറയുന്ന റൗണ്ടാണ് ഹൈഡ് ആൻഡ് സീക്ക്. എന്റെ ഉത്തരം വായിച്ചില്ല, രാജപ്പൻ ചേട്ടൻ ഉത്തരം ഞാൻ വായിച്ചു, കേൾക്കാഞ്ഞിട്ടാണ്. രാജപ്പൻ ചേട്ടൻ ഉത്തരം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. അതിനുശേഷം അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് വരാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20 പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: കൊച്ചി
1: റേഡിയോ കഫേ. This is Radio Cafe.

അങ്ങനെ നമ്മള് നെക്സ്റ്റ് റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹൈഡ് ആൻഡ് സീക്ക്. സമയം 4 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിട്ടുണ്ട്. ജയങ്കരേട്ടൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എനിക്കിന്ന് വർക്ക് കഴിഞ്ഞ് പോകുമ്പോൾ മുട്ട വാങ്ങണം, എനിക്ക് മുട്ട ഒന്നും കിട്ടിയിട്ടില്ല. നിർഭാഗ്യവശാൽ മുട്ട കിട്ടിയാൽ വാങ്ങാതെ കഴിഞ്ഞല്ലോ ഒന്നും. അതൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്, മുട്ട കിട്ടുന്നതിന് മുൻപുള്ള ഒരു മൂവ്മെന്റ്. ശംസദിനിക്ക ഗുഡ് ഈവനിങ്, ഞാനും എത്തി. ശംസദിനിക്ക ഗുഡ് ഈവനിങ്. ഓക്കെ, നമ്മൾ ഹൈഡ് ആൻഡ് സീക്കിൽ അറിയാമല്ലോ ജി കെ അല്ല ഇന്ന്. നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് എല്ലാവരുടെയും ജി കെ കേട്ട് മടുത്തിരിക്കുകയായിരിക്കും. അപ്പം ഞാനും കൂടി ജി കെ എടുത്ത് കഴിഞ്ഞാൽ ബോറാവില്ലേ? അതുകൊണ്ട് ഞാൻ കുസൃതി ചോദ്യമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ജയങ്കരേട്ടന് മുട്ട ഉറപ്പിച്ചോളൂ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വിക്കി വിക്കി പറയുന്നൊരു സാധനമുണ്ട്, വിക്കി വിക്കി ആ സാധനം പറയുള്ളൂ, എന്താണ് ആ സാധനം, എന്താണ് അതിൻ്റെ പേര്? ഫസ്റ്റ് പ്രൈസ് ആര് കൊണ്ടുപോകും? ജയങ്കരേട്ടൻ കൊണ്ടുപോവോ? രാജപ്പൻ ചേട്ടൻ കൊണ്ടുപോവോ? ഗീത ചേച്ചി കൊണ്ടുപോവോ? രാജേഷ് ചേട്ടൻ കൊണ്ടുപോവോ? രാജേഷേട്ടൻ കൊണ്ടുവന്ന യാതൊരു ചാൻസില്ല, മുട്ട കൊണ്ടുപോവായിരിക്കും. സുലി ചേട്ടൻ കൊണ്ടുപോവോ? മിനി ചേച്ചി കൊണ്ടുപോവോ? അതോ ഓടി ഓടി വന്ന ശില്പ കൊണ്ടുപോവോ? അങ്ങനെയല്ല, അങ്ങനെയല്ല, അതല്ല. പിന്നെ വിക്കി വിക്കി വിക്കി വിക്കി വിക്കി പറയാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയല്ലോ. ഫസ്റ്റ് മുട്ട പച്ചാളത്തേക്ക്, ഞാൻ പറഞ്ഞല്ലോ. ഓ, ഷീജ ചേച്ചി, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ഷീജ ചേച്ചി. ഇതാണ് ഷീജ ചേച്ചി. ശില്പ എന്തോ കണ്ണുമ്പത്തി ഇരിക്കുന്നു, നോക്കട്ടെ. ശില്പ അതല്ല, ഒരുപാട് അങ്ങ് ചിന്തിക്കണ്ട കേട്ടോ, അതിൽ ചിന്തിക്കണ്ട, അതവിടെ വെച്ചോ. സെക്കൻഡ് പ്രൈസ് നമ്മൾ കുമരകത്ത് കൊടുക്കുകയാണ്. കറക്റ്റ് ആൻസർ ഷീബ ചേച്ചി. എൽസി ചേച്ചി, ആ പേടിക നമുക്ക് അവിടെ വെച്ചേക്കാം, പേടിക നമുക്ക് വേണ്ട, തെറ്റാണ്. അന്ന ചേച്ചിയാണ് മൂന്നാമതായിട്ട് ദുബായിക്കാരി കൊണ്ടുപോയി. കണ്ട, അവിടെ ഇരുന്നോ പച്ചാളവും ഫോട്ടോച്ചിക്കാരനും ഒക്കെ അവിടെ ഇരുന്നോ? ഇത് ദുബായിക്ക് കൊടുത്തപ്പോൾ സമാധാനമായില്ലേ, അന്ന ചേച്ചി കൊണ്ടുപോയി മൂന്നാമത്തത്. മിനി ചേച്ചി, അയ്യോ മിനി ചേച്ചി അങ്ങ് ആധികാരികമായി ചിന്തിച്ചു, ഒരു മുട്ട അവിടെ വെയിറ്റിങ്ങിലാണ്, അടുത്തത് വാങ്ങിക്കുമെന്ന്. ജോയി ചേട്ടൻ തിരുമൂലപുരത്ത് നിന്ന്. കണ്ടോ, ജോയി ചേട്ടനൊക്കെ വല്ലപ്പോഴേ വരികയുള്ളൂ. കണ്ട, കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. നമ്മൾ വിക്കി വിക്കി പറയാന്ന് വെച്ചാൽ എന്താ, ഒരു വാക്ക് തന്നെ നമ്മൾ രണ്ടു പ്രാവശ്യം പറയും അല്ലേ? അങ്ങനെയുള്ള ഒരു സാധനം നമുക്ക് അറിയാം, ആ സാധനത്തിന്റെ പേര് പറഞ്ഞാൽ മാത്രം മതി. അല്ലാതെ വിക്കിപീഡിയ ആണോ ഒന്നും ചിന്തിക്കണ്ട, അതൊന്നല്ല. കുടിക്കുന്ന ഒരു സാധനമാണ്, പക്ഷെ അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ആ സാധനം നമ്മൾ എന്താ, കുട്ടികൾ വരെ നമ്മളിപ്പം കുറച്ച് നല്ല ചൂടത്തുനിന്നൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സമയത്തൊക്കെ എപ്പോഴും ഇതിൻ്റെ പേരുണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് കളറാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞേ, ക്ലൂ ഒക്കെ പറഞ്ഞേ. രാജപ്പൻ ചേട്ടൻ, കറക്റ്റ് ആൻസർ. ജയങ്കരേട്ടൻ, നാവ്. ആ നാവടച്ച് മിണ്ടാണ്ടിരുന്നോട ഇനി പറഞ്ഞ. ശില്പയ്ക്ക് കത്തി, കറക്റ്റ് ആൻസർ ശില്പ. ശംസുദിനിക്ക, കറക്റ്റ് ആൻസർ. എൽസി ചേച്ചി, കറക്റ്റ് ആൻസർ. ഫെബിൻ, കറക്റ്റ് ആൻസർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും, ആ ഗീത ചേച്ചി, കറക്റ്റ് ആൻസർ. എല്ലാവരും കറക്റ്റ് ആൻസർ ഇങ്ങനെ പറയുന്നു. കറക്റ്റ് ആൻസർ പറയാത്ത ചില മഹാന്മാരുണ്ട്, എന്തെയും നോക്കട്ടെ, വല്ലതും പറയുമെന്ന് നമുക്ക് നോക്കാം. പറയത്തില്ലെങ്കിൽ നമുക്ക് കൈയടിച്ച് എല്ലാവരും ശരിത്തരം പറഞ്ഞ എല്ലാവരും അങ്ങ് പ്രോത്സാഹിപ്പിച്ച് ഉത്തരം പറയാം. നമ്മൾ വിക്കി വിക്കി പറയുന്ന സനാകാശ്, കറക്റ്റ് ആൻസർ. കൊക്കക്കോള, കൊക്കക്കോളയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇതിന്റെ സ്റ്റിക്കറായിട്ട് വരണ്ട, പച്ചാളത്തൂന്ന് ആരും വരണ്ട, ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ഉത്തരം പറയാതെ ഇനി ഇപ്പൊ സ്റ്റിക്കറായിട്ട് വരും. കൊക്കക്കോളയാണ് കറക്റ്റ് ആൻസർ. ശരി, അടിപൊളി ചോദ്യം അല്ലേ, അടിപൊളി ഉത്തരം. നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞ എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് കേട്ടോ. ജയങ്കരേടിന് ഒരു മുട്ട കണ്ടോ, മുട്ട ഇല്ലാന്ന് വിഷമിച്ചിരിക്കായിരുന്നു, കിട്ടിയില്ലേ. അടുത്തത് സിമ്പിളാണ്. സൽമയത്തെ ചിരിക്കുന്ന, സൽമയത്തൊക്കെ മനസ്സിലായില്ലായിരുന്നു. സൽമയത്ത് എവിടെ പോയിരിക്കരുത്, ജയങ്കരേട്ട എല്ലാം കഴിഞ്ഞ് കൊക്കക്കോള ആയിട്ട് വന്നിട്ടുണ്ട്. ശരി, അടുത്തത് സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാദ്യമായിരിക്കും, ആര് രണ്ടാമതായിരിക്കും, ആര് മൂന്നാമതായിരിക്കും എന്ന് മാത്രമേ നമുക്ക് ഇതിൽ അറിയാനുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്യാനുള്ള പാകത്തിന് കൈയൊക്കെ റെഡിയാക്കി വെക്കുക. പൊടിയിട്ടാൽ വടിയാവുന്ന സാധനം എന്താണ്? പൊടിയിട്ടാൽ വടിയാവുന്ന സാധനം എന്താണെന്ന് ഞാൻ ചോദിച്ചോളൂ. സിമ്പിളായിട്ട് ഉത്തരം പറയാവുന്നതാണ്. ജോയി ചേട്ടൻ, കണ്ട, ഞാൻ പറഞ്ഞില്ലേ ജോയി ചേട്ടനൊക്കെ വല്ലപ്പോഴേ വരുള്ളൂ. ആ ജോയി ചേട്ടൻ എന്താ ഉത്തരം? തിരുമൂലപുരത്തേക്ക് കൊണ്ടുപോയി ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് വീണ്ടും ദുബായിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. അടുത്തത് മൂന്നാമത് നമ്മുടെ കുമരകംകാരിയാണ്. അപ്പം സെക്കൻഡിനും തേർഡിനും കൺഗ്രാചുലേഷൻസ് ജോയി ചേട്ടൻ, അന്ന ചേച്ചി, ഷീബ ചേച്ചി, ഷീജ ചേച്ചി, കറക്റ്റ് ആൻസർ. എൽസി ചേച്ചി, കറക്റ്റ് ആൻസർ. സുജ ചേച്ചി, കറക്റ്റ് ആൻസർ. ഇത് നിങ്ങൾക്കൊക്കെ പറയാൻ പറ്റും, കാരണം ഏതാണല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടി, രാവിലെ എല്ലാവരും പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ. ആകാശ്, കറക്റ്റ് ആൻസർ. ലിസി ചേച്ചി, ലിസി ചേച്ചി എന്താ
കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ലിസി ചേച്ചി അല്ല അയച്ചത്, ഇവിടെ വേറെ 4:40 and 39 ഒക്കെ അയച്ചതുണ്ട് കേട്ടോ. അടുത്തത് ശില്പ ഉണ്ടോ, ഒറ്റപ്പാലത്ത് നിന്ന് ശില്പ കറക്റ്റ് ആൻസർ പറഞ്ഞു. രാജപ്പൻ ചേട്ടൻ കറക്റ്റ് ആൻസർ. ശംസുദിനിക്ക മാറിപ്പോയതാണെന്ന് ഒരു അക്ഷരം കറക്റ്റ് ആൻസർ. ഗീത ചേച്ചി കറക്റ്റ് ആൻസർ. ഫസ്റ്റ് അറിയാമായിരുന്നു, ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ താമസിച്ചെന്നായിരിക്കും ടൈപ്പ് ചെയ്യുന്നത്, മനസ്സിലായി എനിക്ക്. രാജേഷേട്ടൻ കണ്ട കറക്റ്റ് ആൻസർ. സൽമൈത കറക്റ്റ് ആൻസർ. ഷേർലി ചേച്ചി കറക്റ്റ് ആൻസർ. അടുത്തത് സല്ലിയേട്ടൻ. സല്ലിയേട്ടനും ഒരു ഗുഡ് ഈവനിങ്ങും ചായ കുടിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് പോയതാ, പിന്നെ ഇപ്പോഴാണ് വന്നത്. ഓക്കെ കറക്റ്റ് ആൻസർ ആണ്. അതിൻ്റെ ഇടയിൽ ആരോ വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്, പക്ഷെ വോയിസ് മെസ്സേജ് നമുക്ക് ഇപ്പൊ പ്ലേ ചെയ്യാൻ നിർവാഹമില്ല കേട്ടോ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കേട്ടോണം. ഞാനിപ്പോ ആണേ വന്നതെന്ന് സുജി ചേച്ചി എന്നെ എല്ലാം ഇപ്പൊ തകർത്തേനെ. അടുത്ത ചോദ്യം ഇതാണ്, ജോണിന്റെ അമ്മയ്ക്ക് 3 മക്കൾ, 1-ാമത്തെ കുട്ടിയുടെ പേര് ഏപ്രിൽ, 2-ാമത്തെ കുട്ടിയുടെ പേര് മെയ്. അപ്പൊ 3-ാമത്തെ കുട്ടിയുടെ പേര് എന്തായിരിക്കും? എന്റെ ജോയിച്ചേട്ടാ, ജോയിച്ചേട്ടൻ ഇത്രയും സ്പീഡ്. ജയങ്കരേട്ടൻ പൂട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, പുട്ടാണ്. ഈ പുട്ട് ഞാൻ ഉത്തരം പറഞ്ഞല്ലോ അല്ലെ, പൊടിയിട്ട വടിയാവുന്ന സാധനം പുട്ട്, അത് കറക്റ്റ് ആൻസർ. ജോയിച്ചേട്ട കറക്റ്റ് ആൻസർ. എന്തൊരു ശ്രദ്ധയാണ് ജോയിച്ചേട്ടന്. സെക്കൻഡ് ഷീജ ചേച്ചി കറക്റ്റ് ആൻസർ. അന്ന ചേച്ചി കറക്റ്റ് ആൻസർ. പാളിപ്പോയി അല്ലെ, എന്റെ കയ്യിന്ന് പോയി, കാരണം വേണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചു നിങ്ങൾ ശ്രദ്ധിക്കില്ല എന്ന്, പക്ഷെ ശ്രദ്ധിച്ചു. ഫെബിൻ കറക്റ്റ് ആൻസർ. സുജി ചേച്ചി കറക്റ്റ് ആൻസർ. ശില്പ കറക്റ്റ് ആൻസർ. ഓ ലിസി ചേച്ചി നമ്മുടെ മുത്താണെന്ന്, ലിസി ചേച്ചിയാണ് കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ജൂലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിസി ചേച്ചിക്ക് ഒരു കൊട്ടമുട്ട ഞാൻ തരുന്നുണ്ട്. ഒന്നും കൂടി ഞാൻ പറയാം, ജോണിന്റെ അമ്മയ്ക്ക് 3 മക്കൾ, 1-ാമത്തെ കുട്ടിയുടെ പേര് ഏപ്രിൽ, 2-ാമത്തെ കുട്ടിയുടെ പേര് മെയ്. അപ്പൊ 3-ാമത്തെ കുട്ടിയുടെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. സൽമൈത ഞാൻ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഷൈജ ചേച്ചി കൊക്കക്കോളയും കുടിച്ച് അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, ഇതുവരെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ജയങ്കരേട്ടൻ, ജയങ്കരേട്ടൻ, താങ്കളാണ് ഇന്നത്തെ വിന്നർ. എന്തില്? മുട്ട. ഇത് 2-ാമത്തെ ആയില്ലേ, കൊണ്ടുവയ്ക്കോ. 2 ഞാൻ 3 തന്നിരിക്കുകയാണ്, 5 ആയി, 4 തന്നു, 1 നേരത്തെ കിട്ടിയില്ലേ, 5 ആയില്ലേ കേട്ടോ. അത് അതുകൊണ്ട് അത് ആൻസർ എന്താണെന്ന് നമുക്ക് പിന്നെ പറയാം. ഷേർലി ചേച്ചി കറക്റ്റ് ആൻസർ. ലിസി ചേച്ചി അവിടുന്ന് പോയി, അത് ആ മുട്ട കൊണ്ട് തികഞ്ഞില്ല എന്നാ പറയുന്നത്. സൽമൈത കറക്റ്റ് ആൻസർ. ശ്രദ്ധ വേണം, അതാണ്. ജോയി ചേട്ടനാണെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ടാണ് ആ ഉത്തരം പിടികിട്ടിയത്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാപ്പ് അടിച്ചിട്ട് ഞാൻ പറയാം കണ്ടോ. അതാണ് നമ്മൾ ഒരു കുസൃതി ചോദ്യം ചോദിക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് കോൺസെൻട്രേഷൻ, പിന്നെ മൈൻഡ് അവിടെ തന്നെ ആണോ, ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഇതൊക്കെ കുട്ടികളെയാണെന്ന്, പക്ഷെ അല്ല. നമ്മൾ മെന്റലി എത്രമാത്രം നമ്മളിവിടെ മൈൻഡ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ലിസി ചേച്ചിക്ക് ഇപ്പോഴാണ് സെറ്റാക്കിയത്. അന്ന ചേച്ചി ഞാൻ ശ്രദ്ധിച്ചു, ദുബായിൽ ഇരുന്നാൽ എന്താ, ശ്രദ്ധ മൊത്തം കേരളത്തിലാണ്. ഞാൻ എന്താ ചോദിച്ചത്, ജോണിന്റെ അമ്മ, ജോണിന്റെ അമ്മയ്ക്ക് 3 മക്കളുണ്ട്, 1-ാമത്തെ കുട്ടിയുടെ പേര് ഏപ്രിൽ, 2-ാമത്തെ കുട്ടിയുടെ പേര് മെയ്. 3-ാമത്തെ കുട്ടിയുടെ പേരെന്താ വെച്ചപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റും ഒക്കെ വന്നു, പക്ഷെ അല്ല. ജോണിന്റെ അമ്മ, ജോണിന്റെ അമ്മ എന്ന് പറയുമ്പോൾ 2 പേര് പറഞ്ഞപ്പോൾ 3-ാമത്തെ കുട്ടി ജോൺ ആയിരിക്കില്ലേ, എന്താ ശ്രദ്ധിക്കാഞ്ഞത്. അപ്പൊ ജോണാണ് ശരി ഉത്തരം കേട്ടോ. ഓക്കെ, എനിക്ക് 2/3 and 1/2 ഒന്ന് ദുബായിക്കായിരിക്കും, അതാണ്. അപ്പൊ എന്തായാലും ആകാശ് പാട്ട് അയച്ചിട്ടുണ്ട്. ഓക്കെ, പാട്ട് അയച്ചോളൂ കേട്ടോ. ഇനിയിപ്പോ പാട്ടയക്കാനുള്ള സമയമാണ്, ക്വസ്റ്റ്യൻ ഓവർ കഴിഞ്ഞു, ഇന്നത്തെ തീർന്നു. അപ്പൊ കുസൃതി ചോദ്യവും ഹൈഡ് ആൻഡ് സിക്കിന്റെ കുസൃതി ചോദ്യം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ടാലന്റ് ഓഫ് ദ ഡേയുടെ സമയമാണ്. പാട്ടോ കഥയോ കവിതയോ മെമുക്രിയോ എന്താന്ന് വെച്ചാൽ വേഗം തന്നെ 9495730333 എന്ന നമ്പറിലേക്ക് അയച്ചോളൂ. അപ്പോഴേക്കും നമുക്കൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വേഗം തിരിച്ചു വരാം.

0: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
1: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447924491.
2: അപ്പോൾ ടാലന്റ് ഓഫ് ദി ഡേ എന്ന റൗണ്ടിൽ, അതായത് നമ്മുടെ ലാസ്റ്റ് റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ആരൊക്കെയാണ് പാട്ട് പാടിയിരിക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെമിക്രി ഒക്കെ ഉണ്ടോന്ന് നമുക്ക് നോക്കാം. ജയങ്കരേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഭാഗ്യം മുട്ട ഫ്രീ ആയി കിട്ടിയതിൽ സന്തോഷമായി. ആ സന്തോഷം, എന്നും മുട്ട കിട്ടരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ പാട്ട് അയച്ചിരിക്കുന്നത് നമ്മുടെ എൽസി ചേച്ചിയാണ്. എൽസി ചേച്ചിയുടെ പാട്ടാണ് നമ്മൾ ഫസ്റ്റ് കേൾക്കാൻ പോകുന്നത്. അപ്പൊ എൽസി ചേച്ചിയുടെ പാട്ട് കേട്ട് നമുക്ക് ടാലന്റ് ഓഫ് ദി ഡേയിലെ ഈ ഒരു റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം.

0: അരുലജ്ജയിലെന്തിനോ തൊടുവണ്ണമായി. താങ്ക് യു.
1: ഓക്കേ, കൊള്ളാം. സൂപ്പർ എൽസ ചേച്ചി. അടുത്ത പാട്ട് ശംസുദിനിക്കേടാണ്.
2: രാത്രിങ്കൽ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി നാലിലെ കോലായിൽ പൂവേളി പുൽപ്പായിൽ നവമുനിലാവി നീ വിരിഞ്ഞു നെഞ്ചിൽ മറുജപ തീർത്ഥമായി നിറഞ്ഞു രാത്രിങ്കൽ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം.

ദിവസം നല്ല പാട്ട് കേട്ടോ ഫെബിൻ. ഫെബിൻ പാടിയതാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നല്ല രസമുണ്ട്. അതെന്താ, ഗിറ്റാറാണോ എന്താണ് സംഭവം? പക്ഷെ നല്ല ഭംഗിയുണ്ട്, അതായത് നല്ല ശബ്ദം. ഇനിയും പാട്ട് പാടി അയക്കണം കേട്ടോ. അപ്പം ഫെബിൻ, ഞാൻ ആദ്യമായിട്ടാണ് ഫെബിൻ്റെ പാട്ട് കേൾക്കുന്നത്, ഇതിന് മുൻപ് അയച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നല്ല രസമുണ്ട്, സൂപ്പർ കേട്ടോ, നല്ല വോയിസ്. അപ്പം അതെപ്പോഴും അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക കേട്ടോ. സൂപ്പർ സൂപ്പർ. ഷീജ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹരിത പാടിയ പാട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം.

സൂപ്പർ സൂപ്പർ, ലിസ ചേച്ചി നന്നായിട്ടുണ്ട്. അടുത്തത് രാജേഷ് ഏട്ടന്റെ ഭാര്യ സജിനി പാടിയ ഒരു പാട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് എന്റെ ഭാര്യ സജിനി പാടിയതാണ് കേട്ടോ, നമുക്ക് കേൾക്കാം.

സൂപ്പർ. എന്തായാലും വൈഫ് സജിനിയോട് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് പറയൂ. രജിഷേട്ടാ നല്ലതായിട്ട് പാടിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും അവതരിപ്പിച്ച് ഞാനിങ്ങനെ കുഴഞ്ഞിരിക്കുക ഒരു മണിക്കൂർ. അപ്പോൾ ഒരാളുടെ മെസ്സേജ് ശംസദിനിക്ക, എല്ലാവരും തകർത്തു അപർണയുടെ അവതരണ രീതിക്ക് 100 മാർക്ക് എന്ന്. ഞാൻ ആരായി ഇവിടെ എൻ്റെ ശംസദിനിക്ക

0: ഞാൻ അപർണയല്ല, ദീപയാണ് കേട്ടോ. ഏഹ്, അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ് നാവിലെ വെള്ളം വറ്റിയപ്പോഴേ ലാസ്റ്റ് മെസ്സേജാണ്. ഇപ്പൊ ശിൽപയുടെ മെസ്സേജ് ഉണ്ട്, ഇന്ന് പാടിയവരുടെ പാട്ടുകളും പാടിയതും സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമ്മൾ ഇന്ന് ഒരു ക്ലാപ്പ് കൊടുക്കണ്ടേ? എന്ത് നല്ല പാട്ടായിരുന്നു അല്ലേ, ഇന്ന്
1: സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ,
0: അപ്പൊ എന്തായാലും എല്ലാവരോടും ടച്ചാ ബൈ ബൈ പറഞ്ഞുകൊണ്ട് 5 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭ സായാഹ്നം. ഇനി നമുക്ക് സോങ്സ് ഓൺ ഡിമാൻഡിൽ രാത്രി 7 മണിക്ക് കേൾക്കാം. ഇഷ്ടമുള്ള പാട്ടായിട്ട് വേഗം വേഗമല്ല, ഇഷ്ടമുള്ള പാട്ടായിട്ട് 7 മണിക്ക് വിളിച്ചോളൂ. അപ്പൊ ഇത്രയും നേരം നമ്മളുടെ റേഡിയോ കഫേയിൽ കൂടെ ഉണ്ടായിരുന്നത് ദീപ ഷംസുദ്ദീനിക്ക, ഞാൻ ദീപയാണ് കേട്ടോ. സ്റ്റേ ട്യൂൺ, റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

இக்னாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ், ஆட்டோனமஸ் காலேஜ், திருவல்லா. மேக்ஃபாஸ்ட் காலேஜிலே விவிதா கோர்ஸ்களிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கிறது. மலங்கர சுரியானி கத்தோலிக்க சபா, திருவல்லா அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR அக்ரெடிடேஷன், AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ராங்கோடு பிரவர்த்திக்கிற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ஞ 25 வருஷங்களுக்கிடையில் 200 ராங்குகൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല. മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫസ് 90.4 ടൈം ചെക്ക്.
1: 6 o'clock. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളുണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല, പുത്തൂർ, ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം ജൂലൈ 1 മുതൽ. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സ്ലോവാക്യ ബന്ധത്തെ സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി ചർച്ചകൾക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പരസ്പര വിശ്വാസത്തിന്റെയും തന്ത്രപരമായ സഹകരണത്തിന്റെയും തെളിവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है. ऑटोमोबाइल, रेलवे, एडवांस मैन्युफैक्चरिंग और ग्रीन टेक्नोलॉजीज, इन सभी विषयों में आज हमने दोनों देशों के लोगों की भलाई के लिए कई महत्वपूर्ण निर्णय लिए.
0: ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന 52 G7 ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഖത്തർ, സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും 3 ദിവസത്തെ ഉച്ചകോടിയുടെ ഭാഗമാകും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. ബുധനാഴ്ച വഴി നടക്കുന്ന പരിപാടിയിൽ കോഴിക്കോട്ട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള നാളെ നിർവഹിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, ചീഫ് സെക്രട്ടറി എ ജയതിലക് എന്നിവർ നാളെ സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. വിശദാംശങ്ങളിലേക്ക്.
2: പൊതുജനങ്ങൾക്ക് നാളെ മുതൽ സെൻസസ് വിവരങ്ങൾ SE.census.gov.in പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസാണ് നടക്കുന്നത്. ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ ജൂലൈയിലും രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലുമാണ് നടത്തുക. എല്ലാവരും കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ നൽകണമെന്നും ഇവ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുമെന്നും സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
3: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16 to 30 നമ്മുടെ ഫോണിൽ തന്നെ ഹൌസിംഗ് സെൻസസ് അതുപോലെ ഹൌസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ അതിലെ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. എന്യൂമറേറ്റേഴ്സ് July 1 to July 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഡേറ്റ എല്ലാം വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
2: സെൻസസിനായി ആകെ 33 ചോദ്യങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. സംശയങ്ങൾക്കും പരാതികൾക്കും 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായമായവരെ സജീവമാക്കുക, അവർക്ക് വരുമാനവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സിൽവർ ഇക്കോണമി ആശയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. അതിനിടെ ഇന്ന് കോഴിക്കോട്ട് 2 കുട്ടികൾക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: സംസ്ഥാനത്താകെ ഇതിനകം 135 പേർക്കാണ് ഷിഗെല്ല റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ്. 68 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗെല്ല സ്ഥിരീകരിച്ചത്. കുന്നമംഗലത്ത് 1.5 കുട്ടിക്കും പുറമേരിൽ 10 ഷിഗെല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗത്തെ പ്രതിരോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലോറിനേഷൻ നടപടികൾ ആരോഗ്യവകുപ്പ് നേതൃത്വത്തിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സ്കൂളുകളിലെ കിണറുകൾ പരിശോധന നടത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്.
0: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘം നിപ രോഗി ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. രോഗബാധിതൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗിക്ക് 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിട്ടുണ്ട്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിക്കെതിരെയുള്ള തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചൊക്രമുടി ഭൂമി കൈയേറ്റത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്നും ഒരു കൈയേറ്റവും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കാൻ വഴിയൊരുങ്ങുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇറാനും അമേരിക്കയും ധാരണയായി. അതിനിടെ 62,370 മെട്രിക് ടൺ LNG വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ദിശ ഹോർമസ് കടലിടുക്ക് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയ ഡയറക്ടർ ഉപേഷ് കുമാർ ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വിൽപ്പന കൂടിയതിനെ തുടർന്ന് ഒരു ഉപഭോക്താവിന് പ്രതിദിനം 200 വരെ മാത്രമേ ഹൈസ്പീഡ് ഡീസൽ നൽകാവൂ എന്ന് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്ക് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. സംഘർഷം അവസാനിക്കുന്നത് എല്ലാവർക്കും ഗുണകരമാകുമെന്ന് നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
6: ഒരുപക്ഷെ പെട്രോളിന്റെ വില കുറയും, സംഘർഷങ്ങൾ കുറയും. പക്ഷേ അങ്ങനെ ഒരു അൾട്ടിമേറ്റ് വിജയം സാധ്യമല്ലാത്തതുകൊണ്ട് ഇതൊരു ടെമ്പററി വിജയമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അത് സൈൻ ചെയ്താൽ പോലും, കാരണം ഇനിയും പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഉണ്ടാകുന്ന തന്നെയാണ് നമുക്ക് നല്ലത്. ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല, സമാധാനത്തിന്റെയും നെഗോസിയേഷൻസിന്റെയും കാലഘട്ടമാണ് നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും പറയുകയുണ്ടായി. അത് പ്രസിഡന്റ് ട്രംപിനാണ് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്യം. അപ്പോൾ അദ്ദേഹം അത് അംഗീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 736 പോയിന്റ് ഉയർന്ന് 76,264, നിഫ്റ്റി 231 പോയിന്റ് നേട്ടത്തിൽ 23,854 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം 1 മുതൽ. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗെല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
7: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: since 1924. Pulimutil Silks.
1: Pulimutil Silks, Tiruvalla. Almara by Pulimutil Silks, Kochi. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനുള്ള അവസരമാണ് അല്ലേ, നമ്മുടെ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡിലൂടെ. അപ്പൊ എല്ലാവരും പാട്ട് കേൾക്കാനായിട്ട്

തരത്തിലുള്ള പാട്ടുകള്, പല ഭാഷയിലുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ടിരിക്കുകയായിരിക്കും. അത് മാത്രമല്ല, ചില പാട്ടുകൾ എപ്പോഴും നമുക്ക് ചില സമയത്തേക്ക് മാത്രം കേൾക്കാനായിട്ട് ഇഷ്ടമാണല്ലേ. അത് എപ്പോഴും കേൾക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല. ചില ടൈമിൽ നമുക്കത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് ചിലപ്പം രാത്രിയാകാം, പകലാവാം, മഴയുള്ളപ്പോഴാവാം, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാവാം, അല്ലെങ്കിൽ നമ്മൾ കുറേ ഗ്യാങ് കൂടി ഇരിക്കുമ്പോഴാവാം. അങ്ങനെയൊക്കെ നമുക്ക് പാട്ടിനോടുള്ള ഇഷ്ടം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇങ്ങനെ ഒരേ പാട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകളുണ്ട്. നമുക്ക് എപ്പോൾ കേട്ടാലും നല്ല ഒരു ഫ്രഷ്നസ് തോന്നുന്ന പാട്ടുകളുണ്ടില്ല എന്നല്ല, പക്ഷെ എന്നാലും ചില പാട്ടുകൾ ചില ടൈമിൽ മാത്രമായിരിക്കും നമുക്ക് കേൾക്കാൻ ഇഷ്ടം. യാത്ര ചെയ്യുമ്പോൾ കേൾക്കുന്ന, ഞാൻ ഇന്നാളിൽ പറഞ്ഞില്ല, എൻ്റെ കയ്യിലുണ്ട്, യാത്ര ചെയ്യുമ്പോൾ കേൾക്കാനുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാവും, പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അത് മാറിക്കൊണ്ടേ ഇരിക്കും. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ പാടേ മാറും. പിന്നെ വേറെ പാട്ടുകളോടായിരിക്കും നമുക്ക് ഇഷ്ടം. വേറെ മഴ മൂടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകൾക്കൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ സോങ്സ് ഓൺ ഡിമാൻഡിൽ ഇന്ന് ഇനി ഏതൊക്കെ പാട്ടുകളാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്നറിയാനായിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. വിളിക്കേണ്ട നമ്പർ 0469273033 0439693333 എന്ന നമ്പറിലേക്ക് വിളിക്കുക. അതുപോലെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് പാട്ട് കേട്ട് കൂടെയുണ്ട് സോങ്സ് ഓൺ ഡിമാൻഡിൽ നല്ല നല്ല പാട്ടുകളാണെന്നൊക്കെ അറിയിക്കുമല്ലോ എല്ലാവരും. 9495730333 9475730333 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു ശുഭരാത്രി മെസ്സേജ് ഒക്കെ. അപ്പൊ ഇന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കുറച്ച് പോസിറ്റിവിറ്റി അല്ലെങ്കിൽ കുറച്ചൊരു ട്രിപ്പ് മോഡ് അല്ലെങ്കിൽ കുറച്ച് ഹാപ്പി മോഡൊക്കെ വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നാടുവാഴികൾ സിനിമയിലെ പാട്ടാണ് വന്നത്. അതായത് രാവിൻ പൂന്തേൻ തേടും പൂങ്കാറ്റി എന്നുള്ള പാട്ടുണ്ടല്ലോ, ഷിബു ചക്രവർത്തി വരികൾ എഴുതി, ശ്യാം സാർ സംഗീതം കൊടുത്ത്, ഉണ്ണിമേനോനും ദിനേശും ഒക്കെ ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. അപ്പൊ ഈ ഒരു പാട്ടിലാണ് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകളാണ്, വേഗം തന്നെ വിളിച്ചോളൂ 0469273033 എന്ന നമ്പറിലേക്ക്.

ഭാഷകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: അങ്ങനെ നമ്മളിത് ആ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പൊ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് വിളിക്കുന്ന നമ്പർ 04692730333. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, പോയോ മോള്? പോയോ?
1: ഇല്ല,
0: ഞാൻ പറഞ്ഞു നമ്മള് കോള് കേറാണേന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തോ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്താണെന്നുള്ളത്. അത് ശരി, എന്തോ പറഞ്ഞു അപ്പോഴത്തേക്കും സോങ്സ് ഓൺ ഡിമാൻഡിന്റെ നമ്മളുടെ ടൈറ്റിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് കേറിട്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് കേറി. പക്ഷെ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല.
1: ആ
0: ഓക്കെ, അപ്പൊ ഇതാരാ വിളിക്കുന്നതെന്നൊന്ന് പറഞ്ഞോളൂ. ആ ഗണേഷ് ചേട്ടാ. അപ്പൊ ഗണേഷ് ചേട്ടാ, മോൾ അടുത്തുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കോ, അതോ പോയോ? ഹലോ, ശ്രദ്ധ, ശ്രദ്ധക്കുട്ടി, എന്താ പറഞ്ഞ എന്നോട്? എന്ത്? അമ്മേ, എനിക്ക് മനസ്സിലായില്ല എന്താണ്, എന്താ
1: പറഞ്ഞേ?
0: ആ അത് ശരി. അപ്പൊ അച്ഛനും മോൾക്ക് രണ്ട് ഇഷ്ടാണുള്ളത്?
1: അല്ല, രണ്ട് ഇഷ്ടമല്ല,
0: മോള് പറഞ്ഞതൊരു പാട്ട്.
1: റാംജി
0: റാവ് സ്പീക്കിംഗിലെ 1000 എന്നാണ് എന്നോട് പറഞ്ഞത്.
1: അതാണ്
0: മീശക്കാരൻ മാധവൻ മോള് പറഞ്ഞു, അച്ഛൻ പറയുന്നു റാംജി റാവ് സ്പീക്കിംഗിലാണ്. ഇതിൽ ഏതാ നമുക്ക് വെക്കേണ്ടത്? റാംജി റാവ് വെച്ചാ മതി. ഓക്കെ, അപ്പൊ എന്തായാലും മോളോട് സംസാരിക്കാറില്ല, എനിക്കൊരു വിഷമമാണ്, കാരണം അവിടെ ഇടയ്ക്ക് വെച്ച് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ, അതാ ഞാൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും പാട്ട് വെച്ചാ കേട്ടോ. എന്റെ പേരോ? ദീപ. ഓക്കെ, അപ്പൊ ഗണേഷ് ചേട്ടാ പാട്ട് വെച്ചാ കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഗണേഷ് ചേട്ടൻ റാംജി റാവു സ്പീക്കിംഗിലെ പാട്ടാണ് ചോദിച്ചത്. അപ്പൊ എന്തായാലും ശ്രദ്ധ കുട്ടിക്ക് വേറൊരു പാട്ടാണ് ഇഷ്ടം, അത് നമുക്ക് വേറൊരു അവസരത്തിൽ വെച്ചുതരാം കേട്ടോ. അപ്പൊ അച്ഛൻ ഈ പാട്ട് വേണമെന്ന് പറഞ്ഞ നമ്മളിപ്പോ എന്ത് ചെയ്യാനാണ്? അപ്പൊ എന്തായാലും പാട്ട് വെക്കുന്നതിന് മുൻപായിട്ട് ആന്റണി ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ദീപ, ആദ്യ ഗാനം അടിപൊളി, അറിയാതെ ശരീരമൊന്നും ഇളകി പോകുന്ന ഗാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഗാനം ചോദിക്കാൻ ഞാനില്ല, പക്ഷെ പ്രോഗ്രാം അവസാനം വരെ കേൾക്കാനുണ്ട്. സ്നേഹപൂർവ്വം ആന്റണി കടവന്ത്ര. ഓക്കെ ആന്റണി ചേട്ടാ, സന്തോഷം. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ഉഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: അങ്ങനെ നമ്മൾ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് തിരികെ എത്തുമ്പോൾ നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ.
7: ഹലോ,
6: ഗുഡ് ഈവനിങ്. യെസ്, അൻസാർക്ക പറയൂ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഓക്കെ, ആ പാട്ട് വെച്ച് തരാം കേട്ടോ. പറഞ്ഞോ.
7: ശിവ കുമരകം.
6: ആ,
7: ടി വി മുഹമ്മദ് വടക്കേവാനൂർ, പാലക്കാട് പട്ടാമ്പി.
6: ആ,
7: ആനന്ദം വിലാനൂർ, കണ്ണൂര്. പിന്നെ സന്തോഷ് നടക്കാവ്, കോഴിക്കോട്. പിന്നെ റേഡിയോ തിരുവല്ല എല്ലാ ശ്രോതാക്കൾക്കും
6: താങ്ക് യു. അപ്പം എന്തായാലും മനസ്സറക്കും, നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പം നമ്മുടെ അൻസാറക്ക ചന്ദ്രകാന്തം സിനിമയിലെ ഒരു പാട്ടാണ്, നമ്മുടെ ദാസേട്ടൻ പാടിയ പാട്ടാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS വിശ്വനാഥനാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. പാട്ട് കേൾക്കുന്നതിന് മുൻപ് ബാബുച്ചേട്ടൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. മിണ്ടാൻ സമയമില്ല, കാണാൻ സമയമില്ല, വിളിക്കാൻ സമയമില്ല, കേൾക്കാനും സമയമില്ല. ഒടുവിൽ സമയം കിട്ടിയപ്പോഴോ ആരോ പറഞ്ഞു എടുക്കാൻ സമയമായെന്ന്. ഇതാണ് ജീവിതം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിരി വരുമെങ്കിലും ശരിയാണല്ലേ, ആർക്കും ഒന്നിനും സമയമില്ല. പക്ഷെ എല്ലാത്തിനും സമയം കിട്ടുന്ന ഒരു സമയം നമുക്ക് ആ ഒരു ടൈം കിട്ടുകയില്ല എന്നുള്ളതാണ്. ബാബു ചേട്ടാ, ഗുഡ് നൈറ്റ്. അപ്പം എന്തായാലും നല്ലൊരു കോട്ട്സ് ഒക്കെ നമുക്ക് അയച്ചു തന്നതിന് താങ്ക് യു. അപ്പം നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോകാം. മനസ്സറക്ക പാട്ട് കേൾക്കാനായിട്ട് കാതോർത്തിരിക്കുകയാണ്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: തിരുവല്ല ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: സിൻസ് 1924. പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സോങ്സ് ഓൺ ഡിമാൻഡിൽ പാട്ടുകളൊക്കെ കേട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ തകർപ്പൻ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് ശംസുദിനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് എല്ലാവരും നല്ല തകർപ്പൻ പാട്ടുകളാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ,
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
3: ഇടയ്ക്ക് മാത്രം കേൾക്കുന്ന ഒരു ശബ്ദമാണ് എന്റേത്.
2: ഓ, പിന്നെ
3: കുറെ നാളായിട്ട്
2: എടത്വ സജി ചേട്ടൻ. അതെ, സജി ചേട്ടൻ ഇപ്പൊ ഇടക്കാലത്ത് മാത്രമേ നമ്മളുടെ അടുത്ത് റേഡിയോ കഫേയിലൊന്നും വരുന്നു പോലും. അറ്റൻഡ് ചെയ്യുന്നില്ല. വേറെ സ്കൂളിൽ പോണ? അത് പറ്റത്തില്ല കേട്ടോ. ഇവിടുന്ന് ടി സി തരില്ലല്ലോ ഞങ്ങൾ.
3: ആ,
2: തന്നാലല്ലേ ഇവിടുന്ന് പോവുള്ളൂ. അത് പറ്റില്ല. ഞങ്ങൾ വേറെ ഏത് സ്കൂളിൽ പോയാലും ഞങ്ങൾ അവിടെ എഴുതി കൊടുക്കും, റെഡിൽ എഴുതി കൊടുക്കും സജി ചേട്ടനെ കുറിച്ച്. ഏത് പാട്ടാ വേണ്ടത്? ഏത് പാട്ടാ വേണ്ടേ?
3: എനിക്കല്ല,
2: നമ്മുടെ ഗണേശൻ.
3: ശ്രദ്ധ,
2: എനിക്കും അതെ കേട്ടോ. എനിക്ക് പാട്ട് വെച്ചുകൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യണം. പിന്നെ അവ ചെട്ട് ലാസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ അത് കേക്കോന്ന് അറിയില്ലല്ലോ. ശ്രദ്ധ കുട്ടി, പ്രത്യേകിച്ച് നമുക്ക് മീശമാധവന്റെ വാളെടുത്ത അലങ്കക്കലി ആ പാട്ട് വെച്ചുകൊടുക്കാം. ഓക്കെ, അതന്നെ. ശരി, ഓക്കെ സൈ ചേട്ടാ. അപ്പൊ നമ്മുടെ സജി ചേട്ടൻ ശ്രദ്ധ കൂട്ടി പാട്ട് ചോദിച്ചു. അത് കൊടുക്കാൻ പറ്റാത്ത ഒരു വിഷമത്തിൽ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. മീശമാധവൻ എന്ന ഫിലിമിലെ വിധു പ്രതാപും അനുരാധ ശ്രീരാമും പിന്നെ കുറെ കോറസ് എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് പാടിയിട്ടുള്ള പാട്ട്, ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ കൂട്ടുകെട്ടിലുള്ള പാട്ടാണ്. അപ്പൊ എന്തായാലും ശ്രദ്ധ കുട്ടിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: എന്തായാലും നമ്മുടെ ശ്രദ്ധ കുട്ടി ഹാപ്പി ആയിട്ടുണ്ടാവും സോങ്സ് ഓൺ ഡിമാൻഡിലൂടെ ഈ ഒരു പാട്ട് കേട്ടപ്പോ ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ എന്തായാലും സോങ്സ് ഓൺ ഡിമാൻഡിൽ നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
1: ഹലോ ജീവ.
0: യെസ് രഘു ചേട്ടാ, ഹലോ, കേൾക്കുന്നുണ്ടോ? ചൈത്രം ചായം ചാലിച്ചു ആ പാട്ട് വേണം അല്ലേ? ഹലോ, പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ രഘുചേട്ടന് ചൈത്രം ചായം ചാലിച്ചു എന്നുള്ള പാട്ട് വേണം. ചില്ല് എന്ന സിനിമയിൽ ദാസേട്ടൻ പാടിയ പാട്ട്. ഒ എൻ വി കുറുപ്പന്റെ വരികൾക്ക് എം ബി ശ്രീനിവാസൻ അദ്ദേഹമാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. പാട്ട് കേൾക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ നാരായണൻ ചേട്ടന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ആരെയൊക്കെയോ വേദനിപ്പിച്ചെന്നൊരു തോന്നൽ, അവർക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടും വീണ്ടും അവരിലേക്ക് അടുക്കുന്നത് അവരെ ഒരിക്കലും പിരിയാൻ വയ്യാഞ്ഞിട്ടാണ്, അല്ലാതെ ശല്യപ്പെടുത്തുകയല്ല. ശുഭരാത്രി, സുഖനിദ്ര, നാരായണൻ നായർ. ഓക്കെ, നാരായണൻ ചേട്ടനും ഒരു ശുഭരാത്രി സുഖനിദ്ര ആശംസിച്ചുകൊണ്ട് പാട്ടിലേക്ക് പോകാം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ്. സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
1: ഹലോ, നമസ്കാരം ദീപ.
0: നമസ്കാരം.
1: ആനന്ദൻ തിലാനൂരേ?
0: യെസ്, ആനന്ദത്തോടെ വിളിക്കുന്ന ആനന്ദൻ ചേട്ടൻ തിലാനൂരിന്. ഇന്ന് ഏത് പാട്ട് വേണം?
1: ഞാനൊരു കൺഫ്യൂഷനിലാണ് ദീപ ഉള്ളത്.
0: എന്താണ്
1: കാരണം? ഞാനൊരു ധോണി എന്ന സിനിമയിലെ ചിത്രം, ആ സിനിമയിലെ ഒരു പാട്ട് ചോദിക്കാൻ വേണ്ടി ഞാനിങ്ങനെ മനസ്സ് കുറിച്ചിട്ട്, അപ്പൊ അതില് ഏത് പാട്ട് ഞാൻ ആവശ്യപ്പെടണമെന്നാണ് ഞാൻ ഇങ്ങനെ കൺഫ്യൂഷനിലുള്ളത്. എല്ലാം ഹിറ്റ് പാട്ടല്ലേ?
0: എല്ലാം ഹിറ്റ് പാട്ടാ. അതിന്റെ കൂടെ വിളിച്ചപ്പോഴത്തേക്കും പല പല പാട്ടുകൾ നമ്മുടെ മനസ്സിൽ വന്നു അല്ലേ. എത്ര പാട്ടുകളാണ്! അനുരാഗലോല രാത്രി, രതിസുഖ സാരമായി, മാനസനിലയില്,
1: പിന്നെ ആൺകുയിലെ, തേൻകുയിലെ,
0: അതെ അതെ, ജാനകി ജാന, അങ്ങനെ കൊറേ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ഒരു സിനിമയാണ് ധോനി. അപ്പൊ ഏതെങ്കിലും ഉറപ്പിക്കും?
1: ഒരു പാട്ട് ഞാൻ ഉറപ്പിച്ചു പറയതാലോ, കാരണം പിന്നെ രതിസുഖ സാരമായ ഒരു പാട്ടില്ലേ.
0: ആ ശരി, ഓക്കെ.
1: പിന്നെ ആ പാട്ട് ഏതാണ് കേൾപ്പിച്ചേ?
0: ആ പാട്ട് കേൾപ്പിച്ചു കേട്ടോ.
1: ചേട്ടൻ കൊറേ നമ്മളെ ഒരു മെസ്സേജും കാര്യങ്ങളൊന്നും വരുന്നില്ല.
0: ത്രിമൂർത്തീസ് അനിലേട്ടന്റെ ശ്രദ്ധയ്ക്ക് തീർച്ചയായിട്ടും അത് ഞാൻ നമ്മള് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്
1: കേട്ടോ.
0: ഓക്കെ. അപ്പൊ നമ്മുടെ ആനന്ദൻ ചേട്ടനാണ്. അപ്പൊ ത്രിമൂർത്തി സാനിലേട്ടന്റെ ശ്രദ്ധയ്ക്ക് അവിടെ നിന്ന് മെസ്സേജ് ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ധ്വനി എന്ന ചിത്രത്തിൽ നൌഷാദ് അലമാഷിന്റെ ഒരുപാട് എത്ര നല്ല പാട്ടുകളാണ് ഈ സിനിമയിൽ ഉള്ളതല്ലേ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നമുക്ക് കൺഫ്യൂഷനാണ് ഇത് പാട്ട് വേണമെന്നുള്ളത്. യൂസഫ് അലക്കേച്ചേരിയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. പിന്നെ ദാസേട്ടന്റെ ആലാപനം അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തായാലും പാട്ട് കേൾക്കുന്നതിന് മുൻപായിട്ട് അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകാം. സിറാജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ദീപ. ദിനാന്ത്യത്തിന്റെ ചായക്കൂട്ടുകൾ മാഞ്ഞു തുടങ്ങുമ്പോൾ പശ്ചിമാമ്പരത്തിൽ ഇരുളിന്റെ കരിമ്പടം വീഴുകയായി. വയനാടൻ മലനിരകളെ തഴുകിയെത്തുന്ന കോടമഞ്ഞിന്റെ കുളിർമയോടെ മറ്റൊരു രാവ് കൂടി നിദ്രയുടെ വാതായനങ്ങൾ തുറക്കുന്നു. ചിന്തകളുടെ വേലിയേറ്റങ്ങൾക്ക് വിരാമമിട്ട് നിശാഗന്ധിയുടെ സൗരഭ്യം പടരുന്ന ഈ യാമത്തിൽ സാന്ത്വനത്തിന്റെ മടിത്തട്ടിൽ അലയാൻ സമയമായി. സ്മൃതിപഥങ്ങളിൽ അലയുന്ന കിനാവുകളെ തഴുകിയുറക്കാൻ ഇരുളിന്റെ ഈ നിശബ്ദത ഒരു താരാട്ടായി മാറട്ടെ. നാളെയുടെ ഹരിതാഭമായ പുലരിക്കായി കാത്തിരുന്നുകൊണ്ട് പ്രശാന്തമായ ഒരു നിദ്രയിലേക്ക് വഴുതി വീടാൻ ഒരുങ്ങുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും, സൗഹൃദവാണിയിലെ സുഹൃത്തുക്കൾക്കും, ദീപയ്ക്കും സ്നേഹനിർഭരമായ ശുഭരാത്രി. സ്നേഹത്തോടെ, സിറാജ് വയനാട്. അപ്പൊ ഈ നല്ല എഴുത്ത് നമുക്ക് എഴുതുന്ന സിറാജനും സ്നേഹനിർഭരമായ ഒരു ശുഭരാത്രി ഞങ്ങളും അറിയിക്കുന്നു. അപ്പൊ നമുക്കിനി പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 9994491.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ചില പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടിട്ട് വരുമ്പോൾ സമയം പോകുന്നത് അറിയില്ല എന്ന് പറയുന്ന ഒരു സത്യമാണ് അല്ലേ. നമ്മൾ പലപ്പോഴും യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ചില നല്ല പാട്ടുകൾ വരുമ്പോൾ അയ്യോ ഇപ്പം എത്തണ്ടായിരുന്നു ആ പാട്ട് കുറച്ചും കൂടി കേൾക്കാമായിരുന്നു നമുക്ക് തോന്നും. അത്രയുണ്ട് നമ്മളുടെ ഒരു പാട്ടിന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ പാട്ടുകളെല്ലാം നല്ല നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള പാട്ടുകളായിരുന്നു. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
2: ഗുഡ് ഈവനിംഗ്.
1: യെസ്, ഗുഡ് ഈവനിംഗ്. ഇതെവിടുത്തെ ജയനാ? വായ്പൂര ജയനാണോ? അപ്പൊ എന്താ ഇത്രയും നീട്ടിയ സോങ്സ് ഓണിമാൻ്റെ സമയം പോ, അതുകൊണ്ട് കുറച്ച് കുറയ്ക്കോ. അരുളേട്ട ഏത് പാട്ടാ വേണ്ടത്?
2: എനിക്ക് യോധ മൂവിയിലെ
1: ശിവരിടും കവിളുകളിൽ ആ പാട്ടാ. ശോഭനെ വിട്ടു അല്ലേ, മധുബാല ആക്കിയല്ലേ. ഞങ്ങള് പ്രതിഷേധിക്കും കേട്ടോ. ഇത്
2: എന്തോ
1: പ്രതിഷേധിക്കും, ഞങ്ങള് പ്രതിഷേധിക്കും. ചോദിക്കാറുണ്ട്, പക്ഷെ ഗുണമൊന്നുമില്ല. അതുകൊണ്ട് ഇനി അടുത്തത് വിട്ടുപിടിച്ചു മധുബാല. ശരി, അപ്പൊ എന്തായാലും പാട്ട് വെച്ചാരാ കേട്ടോ. എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് വെച്ചു കൊടുക്കാം. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ അനിലേട്ടനാണ് വായ്പൂർ അനിൽ ചേട്ടൻ. യോധ സിനിമയിലെ മറ്റൊരു മനോഹരമായ ഗാനം അല്ലേ. ദാസേട്ടനും സുജാത മോഹനും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്, ബിജു തിരുമലയുടെ വരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം. അപ്പൊ പിന്നെ പാട്ട് എങ്ങനെയാ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. അപ്പൊ എന്തായാലും പാട്ട് കേൾക്കുന്നതിന് മുൻപായിട്ട് ഒരു മെസ്സേജ്. ഗുഡ് ഈവനിംഗ് ദീപ. എല്ലാം തുറന്നു പറയുന്നവരുടെ ഉള്ളിൽ കളങ്കം ഉണ്ടാകില്ല, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അവർക്ക് ആരുടെ മുന്നിലും വില ഉണ്ടാകില്ല, അതൊരു സത്യമാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ശ്രീധരൻ അവണൂർ. ഓക്കെ ശ്രീധരൻ ചേട്ടാ, ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. അമ്പിളി ചേച്ചി, ഹായ് റേഡിയോ മാക്ഫാസ്റ്റ്. മോളു സേ ഗുഡ് ഈവനിംഗ് മോളെ. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. നാളെ ഒരു വിശേഷമുണ്ട്, എന്റെ ഇച്ഛായന്റെ ജന്മദിനമാണ്. ഇപ്പൊ ഞാൻ മാക്ഫാസ്റ്റ് വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. നാളെയും കിട്ടുമോന്ന് അറിയില്ല, അതുകൊണ്ടാ ഇന്ന് പറയുന്നത്. ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ വിളിച്ച് ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഇച്ഛായന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വിഷസ് പറഞ്ഞു കേട്ടോ. എന്തായാലും വിളിച്ചാൽ കിട്ടും അമ്പിളി ചേച്ചി. ഓക്കെ, അപ്പൊ അമ്പിളി ചേച്ചിക്ക് ഒരു ഗുഡ് നൈറ്റ്, ഇച്ഛായനൊരു അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഗീത ചേച്ചി, ദീപമോളെ നല്ലൊരു ശുഭരാത്രി നേരുന്നു, എല്ലാം സൂപ്പർ സോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗീത ചേച്ചിക്കും ഒരു ശുഭരാത്രി. നമുക്ക് കുനുകുനെ എന്നുള്ള പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: സമയം തീരാറായി. 7 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് കോളർ ആണ്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: അതെ, ഞാൻ രാജേഷ് പച്ചാളം.
0: യെസ്, പച്ചാളത്തുനിന്ന് രാജേഷ് ഏട്ടൻ.
1: മിക്കപ്പോഴും ലാസ്റ്റ് കോളർ നമുക്ക് വേണ്ടി
0: സെലക്ട്. ലക്കി കോളർ അല്ലേ? ലക്കി കോളർ ആണ്. അപ്പൊ അവൻ ജീവൻ ചേട്ടൻ ഒന്ന് വെച്ചിരുന്ന ഒരു കോളാണ് ഇപ്പൊ രാജേഷ് ഏട്ടന് കിട്ടിയത്.
1: പുള്ളിയുടെ ത്യാഗത്തിന്റെ ഫലമാണ്.
0: അതെ, ഏത് പാട്ടാ വേണ്ടേ?
1: ദേശാണ്ടിക്കല് കരയാറില്ല എന്ന പടത്തിലെ ചിത്ര ചേച്ചി പാടിയ പൂ വേണു പൂ വേണു എന്നത് പാട്ട്.
0: ഓക്കെ ഓക്കെ, ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ രാജേഷ് ഏട്ടാ.
1: അപ്പൊ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു, മനോഹരമായ അവതരണവും നല്ല നല്ല ഗാനങ്ങളും.
0: താങ്ക് യു. ഓക്കെ ബൈ. അപ്പൊ നമ്മുടെ രാജേഷേട്ടനാണ് പച്ചാളത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ ജീവൻ ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. ജീവൻ ചേട്ടനെ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്രയും സമയമൊക്കെ വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ, അപ്പൊ അതുകൊണ്ട് പിന്നെ വിളിക്കാന്ന് പറഞ്ഞു വെച്ചതാ. പിന്നെ പക്ഷെ പച്ചാളത്തിനാണ് കോൾ കിട്ടുന്നത്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷീബ ചേച്ചി. ദീപകുട്ടിക്കും കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്. ഷീബ കുമരകം. ഓക്കെ, ഷീബ ചേച്ചിക്കും ഒരു ഗുഡ് നൈറ്റ്. രാജേഷേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സുന്ദരങ്ങളായ ഗാനങ്ങൾക്കൊപ്പം ശ്രുതി മധുരമായ അവതരണവും കൂടി ചേരുമ്പോൾ ഹൃദ്യമായ ഒരു അനുഭൂതിയായി മാറുന്നു ഈ മനോഹരവേള. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി. ഓക്കെ എൽസി ചേച്ചി, തിരക്കൊഴിഞ്ഞ നേരം ഉണ്ടാവോ ആവോ, വിളിച്ചു വിളിച്ച് തോറ്റു, ഇനി പോകാമല്ലോ അല്ലേ. എല്ലാവർക്കും ശുഭരാത്രി. കഷ്ടം, ഞാൻ എന്ത് ചെയ്യാനാണ് എൽസി ചേച്ചി? ദയവായി ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നീട് വിളിക്കുക, ഇതാണ് പറയുന്നതെന്നാണ് പറയുന്നത്. എൽസി ചേച്ചി, ഇത് അടുത്ത പാട്ട് എൽസി ചേച്ചിക്ക് ഞാൻ മനസ്സ് നിറഞ്ഞങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുക കേട്ടോ. അനിലേട്ടൻ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരും സ്നേഹിക്കണമെന്നില്ല, നമ്മൾ നൽകുന്നത്ര വിശ്വാസം തിരിച്ചു കിട്ടണമെന്നുമില്ല. കാരണം ഓരോരുത്തർക്കും അവരുടെ ജീവിതമാണ് ഏറ്റവും വലുത്. പലപ്പോഴും ആത്മാർത്ഥതയോടെ ഹൃദയം തുറക്കുന്നവരാണ് കൂടുതൽ നഷ്ടങ്ങൾ നേരിടുന്നത്. ശുഭരാത്രി. പിന്നെ എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നദി റൈത്ത. ദീപമോൾക്കും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി. സുഖനിദ്ര. രതിസുഖസാരമായി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സോങ്. മനസ്സിലാക്കുക എന്നതാണ് ബന്ധങ്ങളുടെ അടിസ്ഥാനം. ആത്മബന്ധങ്ങൾ അറിയണം. ഞാൻ നിന്നെയും നീ എന്നെയും പൂർണ്ണമായി. ഇനിയും ഞാൻ പാട്ടിട്ടില്ലെങ്കിൽ രാജേഷ് ഏട്ടൻ പച്ചാളത്തിരുന്ന് അടുത്തത് അത് ഞാൻ അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് പോവാം കേട്ടോ. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷൈബി ചേട്ടൻ. നമസ്കാരം ദീപ, എല്ലാ പാട്ടുകളും സൂപ്പർ ഷൈബി ചേട്ടാ. അങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മാവേലിയെ പോലെ വന്ന് തല കാണിച്ചിട്ട് പോവല്ലേ. എൽസി ചേച്ചി ഒരു സ്റ്റിക്കറൊക്കെ ഇട്ടിട്ടുണ്ട്. ലിസി ചേച്ചി, ഹായ് ദീപ, ശുഭരാത്രി. ഫോൺ പിടിച്ച് കാത്തിരിക്കുന്ന കാര്യം അതാണ്, ഫോൺ പിടിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായില്ല. ലിസി ചേച്ചി, ഈ പാട്ട് നമ്മൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. എല്ലാവർക്കും ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർക്കും പാട്ട് ആഗ്രഹിച്ചവർക്കും ഒക്കെ ഈ പാട്ട് നല്ല പാട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും കൂടി ഈ പാട്ട് ആസ്വദിക്കാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

ഇന്നത്തോടെ ബയോ സ്പെക്ട്രം 2026 റീസെന്റ് അഡ്വാൻസസ് ഇൻ ബയോളജിക്കൽ സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.backfast.org/biospectrum2K26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: ഹായ് ഹലോ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടില് നമ്മൾ നല്ല ടേസ്റ്റുള്ള ഒരു മട്ടൺ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അതായത് നമ്മളിവിടെ മാത്രമല്ല, നമ്മൾ കേരളത്തിലെ മാത്രമല്ലല്ലോ, പല സ്ഥലത്തെ പരമ്പരാഗതമായിട്ടുള്ള ഫുഡ് എങ്ങനെയാണ്, എന്താണെന്ന് തേടി പിടിച്ച് അത് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്കിഷ്ടം അല്ലേ. ഹിമാചൽ പ്രദേശിന്റെ പരമ്പരാഗതമായ ഒരു നോൺ വെജ് വിഭവമുണ്ട്, ചാ ഗോഷ്ട് എന്ന് പറയും. സാധാരണ മട്ടൺ കറികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൈരും കടലമാവും ചേർത്തിട്ട് ഒരു ഗ്രേവി, ഒരു തിക്നെസ് ഉള്ള ഒരു ഗ്രേവി, അതൊന്നൊന്നര ടേസ്റ്റാണ്. നെയ്ച്ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണ്. ഇന്ന് ആ റെസിപ്പിയാണ് നമ്മൾ രുചി കൂട്ടൽ പറയാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് എല്ലില്ലാതെ കഷ്ണങ്ങളാക്കിയിട്ടുള്ള മട്ടൺ ഒരു 350 ഗ്രാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ, ചെറിയ സ്പൂൺ മതി. പിന്നെ ഏലക്ക 2 എണ്ണം ചതച്ചത്, വഴനയില ഉണ്ടല്ലോ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വഴനയില 1 എണ്ണം, കറുവപ്പട്ട 3 എണ്ണം ചതച്ചത്, ഗ്രാമ്പു 3 എണ്ണം ചതച്ചത്, നല്ല കട്ട തൈര് 1/2 കപ്പ്, ഉപ്പ് പാകത്തിന് കടുകെണ്ണ 2 വലിയ സ്പൂൺ, കായപ്പൊടി 1 നുള്ള്, മല്ലിപ്പൊടി 1/2 സ്പൂൺ, വറ്റൽമുളക് ചതച്ചത് 1/2 സ്പൂൺ, പച്ചമുളക് 3 എണ്ണം, ഇഞ്ചി ചെറുതായിട്ട് അതായത് നല്ല പൊടിയായിട്ട് അരിഞ്ഞത്, സവാള അരിഞ്ഞത്, കടലമാവ് വറുത്തത് അത് 1 വലിയ സ്പൂൺ വേണം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വീണ്ടും നമ്മൾ കുറച്ച് കട്ട തൈരും ഉപ്പും മല്ലിയിലയും, ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ മട്ടൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഏലക്ക, വഴനീല, പട്ട, ഗ്രാമ്പു, കട്ട തൈര്, ഉപ്പ്, കടുകെണ്ണ, കായപ്പൊടി, മല്ലിപ്പൊടി, വറ്റൽമുളക് ചതച്ചത്, പച്ചമുളക്, ഇഞ്ചി, സവാള അരിഞ്ഞത്, കടലമാവ് വറുത്തത്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, മല്ലിയില ആവശ്യത്തിന്. അപ്പൊ ഇത്ര ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ മട്ടൺ ഉണ്ടാക്കാൻ പോവാണ്. ഫസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ മട്ടണില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ഏലക്ക, വഴനയില, കറുവപ്പട്ട, ഗ്രാമ്പു, നല്ല കട്ട തൈര്, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി ഒരു 3 മണിക്കൂർ മാറ്റി വെക്കുക. അപ്പൊ നമ്മളിപ്പോ ഉച്ചയ്ക്ക് ഇതൊരു മട്ടൺ സ്പെഷ്യൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. അപ്പൊ മട്ടണിൽ ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചതച്ച ഏലക്ക, വഴനീല, പട്ട, ഗ്രാമ്പു, തൈര്, ഉപ്പ് ഇത്രയും നന്നായിട്ട് പുരട്ടി മാറ്റി വെക്കുക. ഇനി പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കായപ്പൊടി, മല്ലിപ്പൊടി, വറ്റൽമുളക് ചതച്ചത്, പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് സവാളയും കൂടി ചേർത്തിട്ട്, സവാള നല്ല കണ്ണാടി പരുവാവുമെന്ന് നമ്മൾ പറയില്ലേ, നല്ലതായിട്ട് വഴന്ന് വരുമ്പോഴേക്കും ലാസ്റ്റ് നമ്മൾ കടലമാവ് വറുത്തതും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കട്ട തൈരും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഈ പുരട്ടി വെച്ചിരിക്കുന്ന മട്ടണം ചേർത്തിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി പാത്രം അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ 1 മണിക്കൂർ വേവിക്കുക. ലാസ്റ്റ് മല്ലിയില കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ചൂടോടെ ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഈ ഒരു മട്ടൺ ചാ ഗോഷ്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിങ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
4: സമയം

ഹായ് ഹലോ, സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? എങ്കിൽ എനിക്കിനി പറയാനുള്ളത് നിങ്ങളോടാണ് കേട്ടോ. സോ വെൽക്കം ടു ഷാമയം വിത്ത് മീ ആർ ജി അപർണ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, സ്കിന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന ആൾക്കാർ, അങ്ങനെ എടുത്തു പറയാനായിട്ട് ഒരു കാരണമുണ്ട് കേട്ടോ. നമ്മുടെ ഈ 2026 ആയിട്ടും സ്കിന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികൾ ട്രൈ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ആദ്യം തന്നെ മനസ്സിലാക്കുക, നിങ്ങൾ ഏത് സ്കിൻ ടോണിലാണോ ഉള്ളത്, ആ സ്കിൻ ടോണിൽ നിങ്ങളെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ട്. പിന്നെ എന്തിനാണ് സ്കിൻ ടോൺ മാറ്റാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഇനി നിങ്ങളുടെ സ്കിന്നിന് ഡൾനെസ് ഉണ്ട്, ഭയങ്കര ടയേർഡായതുപോലെ തോന്നുന്നു, ഒരു ഗ്ലോ കിട്ടുന്നില്ല, ഈവൻ ടോൺ ഇല്ല എന്നൊക്കെയാണെങ്കിൽ, ഒരു പെട്ടെന്നൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഒരു ചെറിയ ഗ്ലോ വേണം എന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, രണ്ട് ഐറ്റംസ് ആണ് നമുക്കിന്ന് ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടത് കേട്ടോ. എന്താണ് എന്നല്ലേ, നല്ല ശുദ്ധമായ പശുവിൻ പാലെടുത്തോളൂ, അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് കടലമാവ്. ഈ രണ്ടാൾക്കാർ മാത്രം മതി നമുക്ക് ഈ പാക്ക് തയ്യാറാക്കാനായിട്ട്. ആദ്യം ഒരു 1/2 ഗ്ലാസ് അളവിൽ പാലെടുക്കുക. 1/2 ഗ്ലാസ് എന്ന് ഞാൻ ഒരു കണക്കിന് പറഞ്ഞതാണ്, നിങ്ങൾക്ക് എത്ര വേണോ അത്ര എടുക്കുക. എന്നിട്ട് നന്നായിട്ട് കാച്ചിയെടുക്കുക കേട്ടോ. ഈ കാച്ചി എടുക്കുമ്പോൾ ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ പാല് കാച്ചുന്നതിന് മുമ്പ് കടലമാവ് ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാലെടുപ്പിൽ വെച്ചാലും മതി. അപ്പം നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കി ഇങ്ങനെ കുറുക്കിയെടുക്കുക. അതായത് നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കുന്ന പരുവമില്ലേ, ആ ഒരു പരുവം വരെ ഇത് കുറുക്കിയെടുക്കുക. കുറുക്കിയെടുക്കുമ്പോൾ ഒരു ബട്ടറിൻ്റെയൊക്കെ കളറിലേക്ക് ഈ ഒരു പാല് മാറി വരും. അതാണ് നമ്മുടെ പരുവം. ഇനി ഈ ഒരു കുറുക്കെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. സ്കിന്ന് ബ്രൈറ്റ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഒരുപാട് നേരം നിൽക്കുന്ന ആ ഒരു ബ്രൈറ്റ് ഒന്നും അല്ല, ഒരു ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം നമുക്ക് ഒരു ദിവസം ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒന്ന് ഗ്ലോ ആയിട്ട് നിൽക്കണം, ഫേഷ്യൽ ഒന്നും ചെയ്യാനായിട്ട് പൈസ ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള ടൈം ഇല്ലെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളാണ്, ഒരു ദിവസം ഫുള്ള് ഇങ്ങനെ ഗ്ലോ ആയിട്ട് നിൽക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് സ്കിന്നിൽ ഒരു ഗ്ലോ കൊണ്ടുവരാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഇന്ന് ചമയത്തിലൂടെ ഞാൻ പറഞ്ഞത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിൻ്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

மார் அத்தனாசியஸ் காலேஜ் ஃபோர் அட்வான்ஸ் ஸ்டடீஸ் திருவல்ல ஓட்டோனமஸ் டிபார்ட்மெண்ட் ஓஃப் பயோசயன்ஸ் சங்கடிப்பிக்கുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26 ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് June 16, 12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോ പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ സി എൻ രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. മൺമറഞ്ഞുപോയ കലാകാരന്മാരുടെ സ്മരണകളുമായി ഓർമ്മയുടെ പുതിയൊരധ്യായം ഇവിടെ ആരംഭിക്കുന്നു. ഓർമ്മയിൽ കൂടെയുള്ളത് ഞാൻ ആർജി അപർണ. ഇന്ന് ഓർമ്മയിൽ പ്രിയങ്കരനായ നടൻ സലീം കുമാർ. മലയാളികൾ ആരും പ്രതീക്ഷിക്കാത്ത സമയത്താണ് മലയാളികളെ ഏറെ ചിരിപ്പിച്ച സലീം കുമാർ എന്ന അതുല്യ കലാകാരന്റെ ജീവിതത്തിന് തിരശീല വീണത്. അദ്ദേഹത്തിന്റെ കോമഡി സീനുകൾ കാണാത്ത, ഡയലോഗുകൾ പറയാത്ത ഒരു ദിവസം പോലും മലയാളികൾക്കുണ്ടാകാറില്ല. എന്നാൽ തമാശകൾക്കപ്പുറം മനുഷ്യ ജീവിതത്തിലെ പല അടരുകൾ സലീം കുമാറിലെ അഭിനേതാവ് നൽകിയിട്ടുണ്ട്. ലാൽ ജോസ് ചിത്രം, അച്ഛനുറങ്ങാത്ത വീട് ഉള്ളൊലിക്കുന്ന സിനിമയായി മാറിയപ്പോൾ അതിനൊപ്പം തന്നെ സാമുവലിനെയും പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ട്. കാരണം അത്ര പെട്ടെന്ന് മറക്കാനാകുന്ന രീതിയിലുള്ള പ്രകടനമല്ലായിരുന്നു സലീം കുമാർ ആ ചിത്രത്തിൽ കാഴ്ചവെച്ചത്. സ്വന്തം മക്കളുടെ ജീവൻ കൺമുന്നിൽ തകരുമ്പോൾ മാനസിക നില തെറ്റിപ്പോകുന്ന ഒരച്ഛനെ സലീം കുമാർ ആ സിനിമയിൽ വ്യക്തമായി കാണിച്ചു തന്നിരുന്നു. തമാശകൾ പറയാനും ചിരിപ്പിക്കുവാനും മാത്രമല്ല, ഉള്ളുനോക്കുന്ന പ്രകടനത്തിലൂടെ കരയിക്കാനും തനിക്ക് കഴിയുമെന്ന് സലീം കുമാർ അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ തെളിയിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം അന്ന് സലീം കുമാറിനെ തേടിയെത്തി. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രം കണ്ടവരാരും തന്നെ സലീം കുമാറിന്റെ പ്രകടനത്തിൽ അത്ഭുതപ്പെടാതിരുന്നിട്ടില്ല. തുടർച്ചയായുള്ള കോമഡി റോളുകളിൽ നിന്നുള്ള സലീം കുമാറിന്റെ മോചനമായിരുന്നു അബു എന്ന കഥാപാത്രം. ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കുന്ന അബുവും ഭാര്യയും അവർ നേരിടുന്ന പ്രശ്നങ്ങളെയും സലീം അഹമ്മദ് ചിത്രത്തിലൂടെ വരച്ചു കാട്ടിയപ്പോൾ മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളായിരുന്നു സലീം കുമാറിനെ തേടിയെത്തിയത്. പെരുമഴക്കാലത്തിലെ ആമുവിളയപ്പയും പത്തേമാരിയിലെ അച്ഛനായ ഗോവിന്ദനുമെല്ലാം ചെറിയ സമയത്തെങ്കിലും നമ്മെ അമ്പരിപ്പിച്ച വേഷങ്ങളാണ്. ജോണി ആന്റണി ഒരുക്കിയ മാസ്റ്റേഴ്സിലെ മോനച്ചൻ എന്ന കഥാപാത്രം തമാശയിൽ നിന്നും വഴിമാറിയ സലീം കുമാറിന്റെ കഥാപാത്രമായിരുന്നു. ത്രില്ലർ മൂഡിലൊരുങ്ങിയ ഈ പൃഥ്വിരാജ് സിനിമയിലെ കഥാഗതിയിൽ തന്നെ സുപ്രധാന വഴിത്തിരിവ് കൊണ്ടുവന്ന കഥാപാത്രമായിരുന്നു സലീം കുമാറിന്റേത്.

0: കലാരംഗത്ത് സജീവമായ ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധേയനായ സലിംകുമാർ ലാൽ ജോസ് സംവിധാനം ചെയ്യുന്ന അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ നായക കഥാപാത്രത്തിലൂടെയാണ് കൂടുതൽ പേരിലേക്കും ആഴ്ന്നിറങ്ങുന്നത്. 1969 ഒക്ടോബർ 9 എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ ഇളയ മകനായിട്ടായിരുന്നു സലിംകുമാറിന്റെ ജനനം. വടക്കൻ പറവൂരിലെ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിലും ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായിട്ടാണ് സലിംകുമാർ തന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നീട് മാലിയങ്കര SNM കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് അദ്ദേഹം ബിരുദമെടുത്തു. മഹാത്മാഗാന്ധി സർവകലാശാലയിലെ യുവജനോത്സവത്തിൽ മിമിക്രിയിൽ 3 തവണ ഇദ്ദേഹം വിജയിയായിട്ടുണ്ട്. സലിംകുമാർ തന്റെ മിമിക്രി ജീവിതം ആരംഭിക്കുന്നത് കൊച്ചിൻ കലാഭവനിൽ നിന്നാണ്. പിന്നീട് ഇദ്ദേഹം കൊച്ചിൻ സാഗർ എന്ന ട്രൂപ്പിൽ ചേരുന്നു. ഏഷ്യാനെറ്റിൽ മുൻപ് പ്രക്ഷേപണം ചെയ്തിരുന്ന കോമിക്കോള എന്ന പരിപാടിയിലും ഇദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. ഇഷ്ടമാണ് 100 വട്ടം എന്ന സിനിമയിലൂടെയായിരുന്നു സലിംകുമാർ ചലച്ചിത്ര രംഗത്തേക്ക് കാലുവെക്കുന്നത്. പിന്നീട് 2000 വിജി തമ്പി സംവിധാനം ചെയ്ത സത്യമേ ജയതയിലെ കള്ളന്റെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു. ഈ ചിത്രത്തിലെ പ്രകടനമാണ് തെങ്കാശിപട്ടണം എന്ന ചിത്രത്തിലേക്ക് സംവിധായകനായ റാഫി മെക്കാട്ടിന്റെ ടീം സലീമിനെ വിളിക്കാൻ കാരണമായത്. തെങ്കാശിപട്ടണം എന്ന ചിത്രം ഹിറ്റായതോടെ സലിംകുമാറിന്റെ തിരക്ക് കൂടുകയായിരുന്നു.
1: ഞാനിവിടെ ഉണ്ട്. അവൻ അവിടെ ചെയ്തിട്ട് ഒന്നും ശരിയാൻ പോണത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. അവന്റെ അസിസ്റ്റന്റില്ലേ കൃഷ്ണൻ, അവൻ വന്നാലേ പണി നടക്കൂ.
2: എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി
3: പോയോ?
2: ഡാൻസേഴ്സിന്റെ മുമ്പിൽ വെച്ച് നാറ്റിക്കരുത് സാർ.
3: മൈക്കൽ ജാക്സന്റെ ത്രില്ലർ വരും, കോപ്പ് വരും എന്നൊക്കെ പറഞ്ഞിട്ട്
2: അയ്യോ സിഗരറ്റും.
1: എല്ലാ പടത്തിനും താൻ ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഉപയോഗിക്കുന്നത്.
2: എല്ലാ സിനിമയിലും താൻ ഈ സെയിം ക്യാമറ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ഷൂട്ടിങ്ങിലും ഇതേ എന്ന് തന്നെയല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടോ? പിന്നെ ഡാൻസിന് മാത്രം എന്തൊരു ചേഞ്ച്? ഐ കുഡ് അഫോർഡ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണ പുരുഷൻ നോർമലി നടക്കുന്നത് ദാ ഇങ്ങനെയാണ്. ഒരു ചേഞ്ച് ആയി കിട്ടുന്നത് നടക്കുമോ? ഐ ഡോണ്ട് ഹാവ് ഫീലിംഗ്. ഫസ്റ്റ് സ്റ്റെപ്പ് അവന്റെ മാസ്റ്റർ പീസ് ആണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. നേരത്തെ കാണിച്ചത് ഏക മുദ്ര വേറെ കണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോ കാണിച്ചത് ദ്വിമുദ്ര. രണ്ടുപേരും ഓ ആ മുദ്ര റെഡി. ലേഡീസ് 1 2 3 ഹിപ് മൂവ്മെന്റ് വേണോ സാർ?
3: നിർത്ത.
0: മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ പതിഞ്ഞുപോയ മുഖമായി മാറിയത് പിന്നീട് വളരെ വേഗമായിരുന്നു. ഒരുപാടൊരുപാട് ചിത്രങ്ങൾ സലിംകുമാറിന്റേതായി അടയാളപ്പെടുത്തിയിരുന്നു. ദിലീപ് ചിത്രം മേരിക്കൊണ്ടൊരു കുഞ്ഞാടിലെ ലോനപ്പൻ എന്ന കഥാപാത്രം സിനിമയിലുടനീളം ചിരിപ്പിച്ചപ്പോൾ ഒരൊറ്റ സീനിൽ നമ്മളെ കരയിപ്പിച്ചു കളഞ്ഞു. തന്റെ മകന് വേണ്ടി ശവപ്പെട്ടിക്കായിട്ടുള്ള തിരച്ചിലും അത് ലഭിച്ച ശേഷമുള്ള അയാളുടെ പുട്ടിക്കരച്ചിലും ഇന്നും മലയാളികൾക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുന്നതല്ല. ഒരിടവേളയ്ക്ക് ശേഷം സലിംകുമാറിലെ അഭിനേതാവിനെ യഥാർത്ഥ പൊട്ടൻഷ്യൽ കാണിച്ചു തന്ന സിനിമയായിരുന്നു ക്യൂൻ. ക്യൂൻ എന്ന ചിത്രത്തിലെ അഡ്വക്കേറ്റ് മുകുന്ദൻ എന്ന വക്കീലായി സെക്കൻഡ് ഹാഫിലെത്തി അത്യുഗ്രൻ പ്രകടനമായിരുന്നു സലിംകുമാർ കാഴ്ചവെച്ചത്. ഏതാണ് ഒരു പെൺകുട്ടിക്ക് അസമയമെന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ഡയലോഗ് കണ്ടിട്ട് മതിയാകാതെയായി വീണ്ടും വീണ്ടും കണ്ടവരായിരിക്കും നമ്മളിൽ പലരും. സിനിമയുടെ 2 പകുതിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് സലിംകുമാറിന്റെ ഈ കഥാപാത്രം തന്നെയായിരുന്നു. അങ്ങനെ അങ്ങനെ ഒരുപാടൊരുപാട് കഥാപാത്രങ്ങളും ഒരുപാടൊരുപാട് ചിത്രങ്ങളും ഇതെല്ലാം ബാക്കിയാക്കിക്കൊണ്ട് സലിംകുമാർ യാത്രയാകുമ്പോൾ മലയാള സിനിമയ്ക്ക് സംഭവിച്ചത് ഒരു വലിയ തീരാനഷ്ടം തന്നെയായിരുന്നു.
4: ഐ ഹാവ് എ സിമ്പിൾ സബ്മിഷൻ ബിഫോർ ദി ഓണറബിൾ കോർട്ട്സ്. ബഹുമാനപ്പെട്ട കോടതി, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പ്രകാരം അഡീഷണൽ പ്രതിയായി പേര് ചേർക്കപ്പെട്ടിട്ടുള്ള ആ 4 പേർക്ക് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹാജരാക്കിയ PW6 ഗവൺമെന്റ് സർജനെ വിസ്തരിക്കണം.
5: പ്രൊസീഡ്.
4: താങ്കളാണ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് അല്ലേ?
5: അതെ.
4: പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പീഡന ശ്രമവും തലക്കടി കൊണ്ടതുമാണ് മരണകാരണമെന്ന്.
5: യെസ്.
4: ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ കൂടി, നമ്മുടെ ഈ വിക്ടിം മരിക്കുന്നതിന് രണ്ട് മാസങ്ങൾക്ക് മുൻപ് അബോർഷൻ ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാപ്പൻ ടു ബി എ സർജിക്കൽ അബോർഷൻ അല്ലേ?
6: യെസ്, എക്സാക്ട്ലി.
4: ഡോക്ടർ പ്രസാദ്, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ താങ്കൾ ഏത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് എം ബി ബി എസ് എം ഡി പാസ്സായത്?
6: വാട്ട്? Your Honor, he is trying to...
4: ആൻസ്പർശം ഇല്ലാതെ ദിവ്യ ഗർഭം ധരിച്ച പരിശുദ്ധ കന്യാമറിയത്തിന് പോലും ഒരു ഗർഭപാത്രം ഇല്ലാതിരുന്നതായി എങ്ങും പറയുന്നില്ല. പക്ഷേ ഈ നിൽക്കുന്ന ഗവൺമെന്റ് സർജനെ അതിനേക്കാൾ ദിവ്യമായി ഗർഭം ധരിപ്പിക്കാനും അത് അബോർട്ട് ചെയ്യിപ്പിക്കാനും റിപ്പോർട്ടുകളിലൂടെ കഴിയും. സംഭവം നടക്കുന്നതിന് 8 മാസങ്ങൾക്ക് മുമ്പുള്ള ഈ വെരിഫൈഡ് റിപ്പോർട്ട് പ്രകാരം പെൺകുട്ടിക്ക് സെർവിക്കൽ ക്യാൻസർ ആയിരുന്നുവെന്നും ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പെൺകുട്ടിയുടെ സെർവിക്സും യൂട്രസും സർജിക്കലി റിമൂവ് ചെയ്തതിന്റെ റിപ്പോർട്ടാണത്. ഡേറ്റഡ് 14/8/2014.
7: എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞു? ചെറിയ സർജറി അല്ലേ?
4: Hereby submitting the report. ഗർഭപാത്രം ഇല്ലാത്തൊരു പെൺകുട്ടി ഗർഭം ധരിക്കും.

0: നിങ്ങളല്ല ബഹുമാനപ്പെട്ട കോടതിയാണ് പറയുന്നത്.
1: മിസ്റ്റർ കാളു, നിങ്ങൾക്ക് ക്രോസ് ചെയ്യാനുള്ള അവസരം ഞാൻ തരാം. യു മേ കണ്ടിന്യൂ.
2: കൊല്ലപ്പെട്ട ഉണ്ണിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഓഫീസറെ ചോദ്യം ചെയ്യണം.
1: പ്രോസീഡ്.
2: ഇല്ലാത്ത സാക്ഷിയുടെ പറയാത്ത മൊഴി, അതിനൊന്നും ചോദിക്കേണ്ടതില്ല. എങ്കിലും ഒരു ചോദ്യം. ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരു പയ്യൻ എന്തോ ഒന്ന് പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. അതെന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ മൊഴിയായി സ്വീകരിച്ചത്?
3: അന്നേ ദിവസത്തെ അവന്റെ ടവർ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തിരുന്നു. അതിൽ നിന്നും ആ പെൺകുട്ടിയുടെ റേപ്പ് ആൻഡ് മർഡർ അറ്റംപ്റ്റ് നടന്നിരുന്ന സ്പോട്ടിൽ അവനുള്ളതായി ഞങ്ങൾ സ്ഥിരീകരിച്ചു. അത്രയേ ഉള്ളൂ.
2: എത്ര എളുപ്പത്തിൽ ടവർ ലൊക്കേഷൻ കിട്ടി അല്ലേ? അങ്ങനെ അവൻ ദൃക്സാക്ഷിയായി. സാക്ഷി, വിറ്റ്നസ്. എ വിറ്റ്നസ് ഹാസ് ടു ബി ജെനുവിൻ, ട്രസ്റ്റ്വർത്തി ആൻഡ് അബവ് ഓൾ ഹി ഓർ ഷീ ഷുഡ് ഹാവ് ആൻ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. രണ്ട് ജുവനൈൽ കോർട്ട് കേസുകൾ, അതിൽ രണ്ടും അറ്റംപ്റ്റ് ടു മോളസ്റ്റ് എ വുമൺ. ഈ ചെറുപ്രായത്തിൽ തന്നെ മൂന്ന് സ്കൂളുകളിൽ നിന്നും ഡിസ്മിഷൻ, നാലടിപിടി കേസുകൾ. ഇതാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ദ മോസ്റ്റ് എലഗന്റ്, മോസ്റ്റ് ബിലീവബിൾ, മോസ്റ്റ് ട്രസ്റ്റ്വർത്തി വിറ്റ്നസിന്റെ പ്രൊഫൈൽ. പ്രോസിക്യൂഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇത്രയും സൽസ്വഭാവിയായ ഒരു ദൈവപുത്രൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ സാക്ഷി, അല്ലെങ്കിൽ അവനാണ് എല്ലാത്തിനും സാക്ഷിയായ പ്രതി.
4: സലിംകുമാറിന്റെ വിടവാങ്ങൽ മലയാള സിനിമയിൽ നൽകുന്ന ശൂന്യത വളരെ വലുതാണ്. മലയാള സിനിമയിൽ സലിംകുമാർ എന്ന നടനെ ഇനിയുമേറെ ഉപയോഗിക്കാനുണ്ടായിരുന്നു എന്നതാണ് സത്യം. മലയാളികൾക്ക് ഇന്നും വിശ്വസിക്കാൻ കഴിയാത്ത വിടവാങ്ങലായിരുന്നു സലിംകുമാറിന്റേത്. മലയാളികളുടെ ഓർമ്മയിൽ ചിരിച്ച മുഖമായി നിൽക്കുന്ന സലിംകുമാർ എന്ന അതുല്യ കലാകാരന്റെ ജീവിതത്തിലൂടെയായിരുന്നു ഇന്നത്തെ ഓർമ്മയുടെ യാത്ര. ഓർമ്മയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അധ്യായത്തിലൂടെ വീണ്ടും കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിട പറയുന്നു ആർ ജി അപർണ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: பிரணய புஷ்பமே.
1: ஆஹா, எந்தா பாட்டு!
0: ஹிருதய தர
1: பிரணய நாயகன் முகம், பின்னணியில் கானகந்தர்வன் சப்தம். പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവ?
2: എന്താ പാട്ട്! മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
3: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: വില തുച്ഛമല്ലോ, ഗുണം മെച്ചമല്ലോ, മണവും മെച്ചമല്ലോ.

0: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: 90.4
1: 90.4
0: Radio Max.

ആശകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ.
2: സീറോ ഡെലിവറി.
3: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
0: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
0: ഫോൺ 7012-58-6661.
3: സീറോ ഡെലിവറി. എവറിഥിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
6: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല. മാക്ഫാസ്റ്റ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. നാക് എ പ്ലസ്, യു ജി സി, ടു എഫ്, ബി എസ് ഐ ആർ അക്രഡിറ്റേഷൻ, എ ഐ സി ടി ഇ അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ എൻ ഐ ആർ എഫ് റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. എം ബി എ, എം സി എ, എം എസ് സി വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. എം ബി എ, എം സി എ, എം എസ് ഡബ്ല്യു, എം എസ് സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, എം എസ് സി ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.
2: ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വീറ്റ് ഡ്രീംസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടെയുള്ളത് ആർ ജെ അമൃത കാർത്തിക. നമ്മളെല്ലാവരും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും ആസ്വദിച്ച് ആസ്വദിച്ച് വരികയാണല്ലേ. കൂട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്ന ഒരാൾ കൂടിയുണ്ട്. ഓർമ്മകൾ, ഒരുപാട് ഓർമ്മകൾ സ്വീറ്റ് ഡ്രീംസിലൂടെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും എത്ര പറഞ്ഞാലും മതി വരാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയാണല്ലേ. കോളേജ് ലൈഫിനെ കുറിച്ചും സ്കൂൾ ലൈഫിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു. എന്നാലും ഇനിയും ഇനിയും പറയണം, കേൾക്കണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടോ അല്ലേ? പുതിയൊരു ലോകത്തിന്റെ തുടക്കം എന്ന് തന്നെ നമ്മുടെ കോളേജിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റൂല്ലേ. സ്കൂൾ ജീവിതത്തിൽ നിന്ന് കോളേജ് ജീവിതത്തിലേക്കുള്ള മാറ്റം എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവാണ്. ആദ്യ ദിവസം കോളേജ് ഗേറ്റിലൂടെ അകത്തേക്ക് കയറുമ്പോൾ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളും പ്രതീക്ഷകളും നമുക്കുണ്ടായിരുന്നു. പുതിയ മുഖങ്ങൾ, പുതിയ അധ്യാപകർ, പുതിയ അന്തരീക്ഷം, എല്ലാം അപരിചിതമായിരുന്നെങ്കിലും അതിലൊരു പ്രത്യേക ആകർഷണവും ഉണ്ടായിരുന്നു. ക്ലാസ് മുറിയുടെ ഒരു മൂലയിൽ നിശബ്ദമായി ഇരുന്നവരാണ് പിന്നീട് ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായത്. ആദ്യ ദിവസത്തെ പരിചയപ്പെടലുകളും ചെറിയ ആശങ്കകളും പിന്നീട് ഓർക്കുമ്പോൾ മധുരമുള്ള ഓർമ്മകളായി മാറുകയാണ്.

നമ്മൾ മറക്കാത്ത ഒരിടമുണ്ട്, കോളേജ് കാൻറ്റീൻ. അത് വെറും ഭക്ഷണം കഴിക്കുന്ന സ്ഥലം മാത്രമല്ലായിരുന്നു അല്ലേ, പലർക്കും സൗഹൃദങ്ങളൊക്കെ പൂത്തുലഞ്ഞ ഒരു ലോകം. ഒരു ചായയുടെയും ചുറ്റും മണിക്കൂറുകളോളം നീണ്ട സംഭാഷണങ്ങളും ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രണയകഥകളും തമാശകളും ചെറിയ തർക്കങ്ങളുമൊക്കെ അവിടെ ജനിക്കുകയുണ്ടായി. പലപ്പോഴും പണമില്ലാതെ ഒരു സുഹൃത്ത് എല്ലാവർക്കും ഒരു ചായ വാങ്ങിക്കൊടുത്ത സംഭവങ്ങളും കൂട്ടമായി ബില്ല് പങ്കിട്ട ദിവസങ്ങളും ഇന്നും നമ്മുടെ മനസ്സിലുണ്ടല്ലേ. കോളേജ് കഴിഞ്ഞാലും ക്യാൻറ്റീനിലെ ആ മേശകളും കസേരകളും ഓർമ്മകളിൽ മായാതെ നിൽക്കും.

പരീക്ഷകളൊക്കെ അടുത്തെത്തുമ്പോൾ ക്ലാസ്സിലെ അന്തരീക്ഷം പൂർണ്ണമായി മാറും. വർഷം മുഴുവൻ ശ്രദ്ധിക്കാതിരുന്ന നോട്ടുകൾ അവസാന ദിവസങ്ങളിൽ എല്ലാവരും പരസ്പരം പങ്കുവെക്കും. രാത്രിയോളം ഉറക്കമൊഴിഞ്ഞ് പഠിച്ചത്, പരീക്ഷാ ഹാളിന് പുറത്ത് അവസാന നിമിഷ ചർച്ചകൾ നടത്തിയത്, ചോദ്യപേപ്പർ കണ്ടപ്പോ പരസ്പരം നോക്കി ചിരിച്ചതും കോളേജ് ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. പരീക്ഷയുടെ സമ്മർദ്ദത്തിനിടയിലും സൗഹൃദത്തിന്റെ ശക്തി മനസ്സിലാക്കിയ ദിവസങ്ങളുമായിരുന്നു അല്ലേ അവ. കോളേജ് നമ്മുടെ ഗോൾഡൻ ടൈം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കാലഘട്ടം.

നമ്മുടെയൊക്കെ കോളേജ് ജീവിതത്തിന് നിറം പകരുന്നത് അവിടുത്തെ വിവിധ ആഘോഷങ്ങളായിരുന്നു അല്ലേ? യുവജനോത്സവം, കോളേജ് ഡേ, ഡിപ്പാർട്ട്മെന്റ് ഫെസ്റ്റ്, സ്പോർട്സ് മീറ്റ്, അങ്ങനെ ഓരോ പരിപാടിയും പുതിയ പുതിയ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടേയിരുന്നു. ആ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തതും നമ്മുടെ സുഹൃത്തുക്കളെ പ്രോത്സാഹിപ്പിച്ചതും വിജയങ്ങളൊക്കെ ആഘോഷിച്ചതും ഇനി പരാജയങ്ങളിൽ ആശ്വസിപ്പിച്ചതുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പാഠങ്ങളായിട്ട് മാറി. വേദിയിലെ പ്രകാശവും കയ്യടികളുടെ ശബ്ദവും ഇന്നും ചെവികളിൽ മുഴങ്ങുന്നതുപോലെ നമുക്ക് തോന്നുമല്ലേ? ഇടയ്ക്ക്

കോളേജിലെ അവസാന വർഷം എത്തുമ്പോ സമയം എത്ര വേഗത്തിലാണ് കടന്നു പോയതെന്ന് മനസ്സിലാകും. ഒരുമിച്ച് ചിലവഴിച്ച വർഷങ്ങൾ അവസാനിക്കുകയാണെന്നുള്ള ഒരു ബോധ്യം നമ്മളെയൊക്കെ വികാരഭരിതരാക്കിയില്ലേ? യാത്രയയപ്പ്, ആ സമയത്തെ ചടങ്ങിലെ പ്രസംഗങ്ങൾ, ഓട്ടോഗ്രാഫുകൾ, ഗ്രൂപ്പ് ഫോട്ടോകൾ, കണ്ണീരോടെ പറഞ്ഞ യാത്രകൾ, അവയെല്ലാം ജീവിതത്തിലെ അമൂല്യ നിമിഷങ്ങളാണ്. പിന്നീട് എല്ലാവരും വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിച്ചാലും കോളേജ് കാലഘട്ടം അത് മനസ്സിലെന്നും ഒരു സുവർണ അധ്യായമായി നിലനിൽക്കും. ഇന്ന് കോളേജ് ഓർമ്മകൾ നിങ്ങളുടെയൊക്കെ അഹൃദയത്തിലേക്ക് വീണ്ടും ഒന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ പോവുകയാണ്. കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തിക. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്.